നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, എന്താണ് ഇത്രയും മഹത്തായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മോട് മറ്റുള്ളവർക്കുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങൾ നമുക്ക് സ്വാധീനിക്കാനേ ആവില്ല. അത് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? നാം ഒരാളോട് എത്ര നന്നായി പെരുമാറിയാലും അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നമുക്കൊരാൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് നാം വിശ്വസിക്കുന്നുവോ അയാൾക്ക് നാം അത്രയും പ്രിയപ്പെട്ടതാകണമെന്നില്ലെന്ന് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചില്ലേ? നാം ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ചിലർ അല്പം പോലും വിശ്വസിക്കാനാകാത്തവരാണെന്നും ചില അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം അല്ലാത്ത ആളുകളോട് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെ നമുക്കൊരു കാരണവശാലും നിയന്ത്രിക്കാനാവില്ല. നമുക്കാകെ നിയന്ത്രിക്കാനാവുന്നത് നാം നൽകുന്നതിനെയും നാം പ്രവർത്തിക്കുന്നതിനെയും നാം ചിന്തിക്കുന്നതിനെയും മാത്രമാണ്. നമുക്കപ്പുറത്തുള്ളതെല്ലാം അപ്പുറത്ത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇല്ലാത്തതെല്ലാം നമ്മളോടൊപ്പമില്ലാത്തവ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതും ജീവിതത്തിലെ വലിയൊരു ഗുണപാഠമാണ്. ഒരുപാട് പേർ നിരാശയോടെ പറയാറുണ്ട്, ഞാൻ അത്രമേൽ നൽകിയിട്ടും എനിക്ക് ഇത്രമേൽ കിട്ടിയില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ തരാതിരിക്കുന്നവരുടെ അല്ല കുറ്റം, തരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെയാണ് കുറ്റം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

0: അമിത് ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് ബിഎസ്എഫിന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത് ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന് ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത് ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരുരാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്തജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടു വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6 തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ ഇന്ന് 1 ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്ത് ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: മഴയിങ്ങി എത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ, വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
10: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: തലച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എൻ്റെ റേഡിയോ 91.2 സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തിന് പ്രത്യേക പരിപാടിയായ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഞായറാഴ്ച തന്നെ വല്ലാത്തൊരു സങ്കടമുണർത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത്.

അതായത് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച, വല്ലാതെ സന്തോഷിപ്പിച്ച ആളുകൾ പെട്ടെന്നൊരു ദിവസം യാത്ര പറഞ്ഞു പോകുമ്പോൾ മനസ്സിലൊരു വലിയ ശൂന്യതയാണ്. നമ്മുടെയൊക്കെ മലയാളിക്ക് ചിരിയുടെ വലിയൊരു സാമ്രാജ്യം തന്നെ സമ്മാനിച്ച ആ ഒരു മുഖം ഇനി നമ്മളോടൊപ്പമില്ല. അതെ, നമ്മുടെ സ്വന്തം സലീംകുമാർ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. മണവാളനും പ്യാരിയും കണ്ണൻ ശ്രാങ്കും അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഈ ഒരു സിനിമകളൊക്കെ ഇപ്പോഴും നമ്മുടെ ടി വിയിൽ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ റിമോട്ട് ഇങ്ങനെ മാറ്റാതെ ടി വിയിൽ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എവിടെയും മിണീറ്റ് പോകാതെ അത്രയേറെ നമ്മൾ ചിരിപ്പിച്ച ഒരാൾ തന്നെയാണ് നമ്മുടെ സലീംകുമാർ. അപ്പോൾ ഇന്ന് നമ്മുടെ സലീംകുമാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സലീംകുമാർ സാറിൻ്റെ പ്രിയപ്പെട്ട സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, കണ്ടാൽ എപ്പോഴും ശിരി നിർത്താൻ പറ്റാത്ത ആ ഒരു കഥാപാത്രം ഏതാണ്? അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നിങ്ങൾ നമ്മളെ വിളിച്ച് പറയേണ്ടത്. അപ്പോൾ നമുക്ക് സലീംകുമാർ സാറിൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഇനിയും രണ്ടു മൂന്ന് ഭാവങ്ങൾ ഉണ്ട്, അതുകൊണ്ട്
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2. മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
2: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
7: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
6: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: യാസ് അഗെയിൻ ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സലീം കുമാർ സാറിൻ്റെ കുറച്ച് സിനിമകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ രോഗക്കിടക്കയിലും അദ്ദേഹം നമ്മളേക്ക് ഒരുപാട് ചിരിപ്പിക്കാനാണ് ആഗ്രഹിച്ചല്ലേ. നിങ്ങൾക്ക് എന്നെ ചിരിപ്പിക്കാനാണ് ഇഷ്ടം, എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാനുമാണ് ഇഷ്ടം എന്നൊക്കെയാണ് നമ്മുടെ സലീം കുമാർ സാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സാർ അഭിനയിച്ച ഒരുപാട് നല്ല നല്ല സിനിമകളുണ്ട്. മണവാളനും പ്യാരിയും കണ്ണൻ ശാങ്കും ഡാൻസ് മാസ്റ്റർ വിക്രമും ഒക്കെ ആയിട്ട് പല പല ട്രോളുകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മളുടെ സലീം കുമാർ സാർ എന്ന് പറയുന്നത്. പുലിവാൽ കല്യാണം, മീശമാധവൻ, ഈ സിനിമകളിലൊക്കെ TVയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ റിമോട്ടിലിങ്ങനെ മാറ്റാതെ TVയിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് എവിടെയും പോകാതെ നോക്കിയിരിക്കാറുണ്ട്. അത്രയേറെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് സലീം കുമാർ സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്, കേൾക്കാം. പറഞ്ഞോളൂ അമ്മ. ആണോ? ഓക്കെ, ഇന്നലെ ഞാൻ വന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ന് എങ്ങനെയാണ് രാവിലെ?
7: രാവിലെ ചായ എല്ലാം കൂടി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ഇനി ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടോ, വേണം ഇത് വേണം,
6: ഇനി എന്ത് ചെയ്യണമെന്നല്ലേ.
7: ഇന്നലെ സാറിനെ കണ്ടായിരുന്നു നമ്മളെ, കേട്ടോ.
6: ഓക്കെ അമ്മ, പിന്നെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് അറിയാവോ? സലീം കുമാർ സാർ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. സലീം കുമാർ മരണപ്പെട്ടിരിക്കുകയാണ്, അന്തരിച്ചു പോയി. അപ്പോ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളൊക്കെ ഉണ്ടല്ലോ ചിരിപ്പിച്ച. അപ്പൊ അങ്ങനെ ചിരിപ്പിച്ച നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് തങ്ങി നിൽക്കുന്ന ആ സിനിമകളെ കുറിച്ചിട്ട് നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ടോപ്പിക്.
7: സലീം കുമാറിന്റെ വേറൊരു സിനിമ ഉണ്ടല്ലോ മോളെ, എല്ലാരും കൂടെ അഭിനയിച്ച് അതിനകത്ത് ഉള്ളൊരു പാട്ട് വെക്കണേ.
6: ഏത് സിനിമയാണ്? ഏത് സിനിമയാണത്?
7: അത് സലീം കുമാർ അഭിനയിച്ചതിനകത്ത് ഒത്തിരി ആളുണ്ട്. സലീം കുമാറുണ്ട്, കുണ്ടരയോണിയുണ്ട്, വാണിവിഷ്ണു, അതൊക്കെയുള്ള.
6: ഓക്കെ, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ഡയലോഗുകളോ മറ്റു സിനിമകളോ? പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു സിനിമകൾ ഉണ്ടോ സലീം കുമാറിന്റെ? ഏതെങ്കിലും ഡയലോഗുകൾ, ഏതെങ്കിലും സിനിമാ സീനുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ?
7: ആണോ?
6: അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് നല്ല സിനിമകളൊക്കെ നമുക്കിപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ട്. പാടിപ്പട അതിലേക്ക് നല്ല നല്ല നമ്മൾ ഒരുപാട് ഇങ്ങനെ ചിരിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ.
7: ഓക്കെ
6: കൊടുത്തോളൂ.
8: ഹലോ
6: ഹലോ പറഞ്ഞോളൂ. അതെ, വൃക്ക രോഗമായിരുന്നു, അങ്ങനെ ഒരു പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമയിലോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഓക്കെ, മറ്റേതെങ്കിലും സിനിമകൾ ഉണ്ടോ സലിം കുമാർ സാറിന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന? ഓക്കെ, അപ്പോ രണ്ടുപേരും ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. നല്ലൊരു ഞായറാഴ്ച ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നമ്മുടെ സലിം കുമാർ സാറിന്റെ കാര്യമാണ്. അപ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അല്ലേ. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരേ സമയം തന്നെ അല്ലേ. ഇപ്പോഴും നമ്മളുടെയൊക്കെ ചാറ്റുകളിലായാലും നിറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ ഡയലോഗുകളും ഒരുപാട് മറ്റൊരു കോളോടെ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കൂടെ നമുക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, ഇതാരാണ്? പറഞ്ഞോളൂ, എന്തൊക്കെയാണ് രാവിലെ?
9: നമ്മള് ആദ്യം തന്നെ സലിം സാറിനൊരു സലിം കുമാർ സാറിനൊരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ നമ്മള് കണ്ട നമുക്ക് ചിരിക്കാനല്ലേ തോന്നൂ, അല്ലാതെ പിന്നെ കരയാനുള്ള ഭാവങ്ങളിലൂടെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടല്ലോ.
6: ഉണ്ട്, കരയാനുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്.
9: ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും ചെയ്ത്, പക്ഷെ ഒന്ന് രണ്ട് പടങ്ങളിലൂടെ ആണെങ്കിലും നമ്മുടെ ഉള്ളു അത്രയേറെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്.
6: അതെ, ഏത് കഥാപാത്രവും ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് അല്ലെ.
9: അദ്ദേഹത്തിന്റെ ആ കഴിവ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ സാധാരണ രീതിയിലൂടെ വന്ന് സാധാരണക്കാരെ എല്ലാം നല്ല രീതിയിൽ ചിരിപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങിയെന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചുള്ള പടങ്ങളൊക്കെ അദ്ദേഹം ചെയ്ത്.
6: അതെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സലിം കുമാറിന്റെ ഒരുപാട് ചിരിപ്പിച്ച ഏതെങ്കിലും സിനിമകൾ ഓർമ്മയുണ്ടെങ്കിൽ.
9: തെങ്കാശി പട്ടണം ആദ്യം ആലോചിക്കുമ്പോ, രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോ, പശുവിന്റെ അകിടിന്റെ കീഴിൽ കൂടെ പാല് കുടിക്കുന്നതും, പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞത് അമീഷാ മാധവനകത്ത് അഭിനയം, പിന്നെ പെരുമഴക്കാലത്തിനകത്ത് ഇച്ചിരി വേറെ ഒരു രീതിയിൽ വേറിട്ട ഒരു ഇതാണെങ്കിലും അതും നമുക്ക് മനസ്സിൽ നിന്ന് മാറുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അച്ഛനുറങ്ങാത്ത വീടെന്ന് പറയുമ്പോ, അദ്ദേഹം ഈ മരണം സംഭവിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ ആ മുഖഭാവമാണ് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്.
6: അതെ അതെ, നമ്മൾ എപ്പോഴും ചിരിപ്പിക്കുന്ന വ്യക്തികളെ ഇതേപോലെയുള്ള സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കാ, അവർ ചിരിപ്പിക്കുന്ന വ്യക്തികൾക്കാണ് നമ്മളെ ഒരുപാട് കരയിക്കാനും സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നല്ലേ.
9: ചിരിപ്പിക്കുന്ന രംഗത്തിനേക്കാളും എപ്പോഴും എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന അദ്ദേഹത്തിന്റെ ആ അച്ഛനുറങ്ങാത്ത വീട്ടിലെ അഭിനയമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അത് ഒരിക്കലും മാറാതെ കിടക്കുക എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോ.
6: അതെ, അതേപോലെ തന്നെ ആദാമിന്റെ മകൻ അബുവിലൂടെ മലയാളത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഒക്കെ നേടുകയുണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്.
9: നല്ലൊരു അഭിനയമായിരുന്നു, നല്ലൊരു വ്യക്തിത്വമായിട്ടുള്ള ഒരു പാവ മനുഷ്യനായിട്ട്, പാവപ്പെട്ട ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യനായിട്ട് അഭിനയിച്ച് ആദവല്ലേ മോളെ.
6: അതെ, അപ്പോ അതായത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക്
9: അദ്ദേഹത്തിന്റെ എല്ലാ അഭിനയവും എല്ലാ മനസ്സിൽ കിടന്നിങ്ങനെ നമുക്ക് സന്തോഷം തന്നതും സങ്കടം തന്നതും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഒന്നും കൂടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാവരുടെയും മനസ്സിൽ ദുഃഖമായിരിക്കും, എങ്കിലും നമ്മള് സന്തോഷം അദ്ദേഹത്തിന്റെ ഒരു നല്ല
6: അദ്ദേഹത്തിന്റെ നമുക്ക് തന്നിട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ആ ഒരു നിമിഷങ്ങളിലൂടെ അദ്ദേഹത്തിന് നമ്മളെ നമുക്ക് ഓർക്കാം.
9: സുമംഗലയുടെ പിന്നെ പ്രണയലേഖനം എന്ന് പറഞ്ഞോണ്ടല്ലോ നവ്യനാരുടെയൊക്കെ, അതിനകത്തൊക്കെ ആ പിന്നെ കുമ്മായമൊക്കെ പുരട്ടിയൊക്കെ ആ വരുന്ന എല്ലാം കൂടെ കാണിച്ചുകൊണ്ടൊക്കെ വരുന്നത്.
6: ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം സർ,
9: ചതിക്കാത്ത ചന്തുവിനകത്ത് അതൊക്കെ കാണുമ്പോഴും നമുക്ക് ഓർമ്മിക്കുമ്പോ എപ്പോഴും നമ്മൾ കാണാം, എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ്.
6: അതെ, ആ ഒരു ഡയലോഗുകളും എല്ലാം അല്ലേ,
9: എല്ലാം നല്ല നമ്മളെ. എനിക്ക് അദ്ദേഹത്തിന്റെ അഭിനയം നല്ല ഇഷ്ടമായിരുന്നു. അദ്ദേഹം മരിച്ചു, പക്ഷെ ഇനിയിപ്പൊ മോനു ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ. മോന് പക്ഷെ ആ കഴിവൊന്നും ഇല്ല.
6: ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ളൊരു കഴിവുണ്ടല്ലോ. ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴല്ലേ അതിന്റെ ഒരു അതിലെത്ര ഇതുണ്ടെന്ന് അറിയുള്ളൂ നമുക്ക്.
9: എങ്കിലും നല്ല നല്ലൊരു മോന, നമ്മുടെ മഞ്ഞുമ്മൻ ബോയ്സിനകത്തൊക്കെ അഭിനയിച്ചല്ലോ.
6: അപ്പോ ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം തന്നെ ആകട്ടെ. അമ്മയ്ക്കെന്ന് അമ്മയ്ക്കെന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ.
9: ശരി,
6: ജോലിയൊക്കെ കഴിഞ്ഞോ?
9: ഇല്ല, കഴിഞ്ഞോണ്ടിരിക്കുന്ന മോളെ അമ്മടെ ചേമ്പു കറിയുടെ രുചി നല്ല മണമായിരുന്നു. അന്നേരം മോളെ പച്ച വെളിച്ചെണ്ണ കഴിക്കുമ്പോ ആ മണം പറയുമ്പോ അത് നമ്മുടെ മനസ്സിലും ആ മണം, എല്ലാത്തായാലും നമ്മള് പച്ച വെളിച്ചെണ്ണ വെന്ത് കഴിച്ച് നോക്കുമ്പോ ആ മണം തന്നെ അന്നേരം കിട്ടി.
6: ഓക്കേ, അപ്പൊ ഇന്നും ഉണ്ട് രുചിതാളം, അപ്പൊ കേൾക്കണം. റെസിപ്പീസ് ഒക്കെ നോക്കാറുണ്ടോ? അതാണ് ഞാൻ അതിനും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ അമ്മമാർ ഒരുപാട് വെക്കുന്ന റെസിപ്പികൾ തന്നെയാണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ അമ്മയ്ക്കൊക്കെ അറിയാവുന്ന റെസിപ്പികളൊക്കെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ.
9: ഞങ്ങളൊക്കെ നേരത്തെ ചേമ്പ് കറിയൊക്കെ വെച്ചൊരു നേരം കഴിഞ്ഞിട്ടുള്ളവരാ മോളെ.
6: അതാണ് ഞാൻ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അമ്മമാർക്കൊക്കെ ഇത് എന്താണ് കുത്തി പറയാ, ഇതൊക്കെ ഞങ്ങൾ എപ്പോഴേ പയറ്റി വിട്ടതാണെന്നൊരു ഇതുണ്ട്. അപ്പൊ അമ്മയ്ക്കറിയാവുന്ന വേറെ വെറൈറ്റി റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. അപ്പൊ അമ്മയുടെ പേരും ഒക്കെ പറഞ്ഞ് നമ്മള് റേഡിയോയിലൂടെ അമ്മയുടെ റെസിപ്പികൾ പറയുന്നതായിരിക്കും കേട്ടോ.
9: ഞങ്ങളിങ്ങനൊന്നും ആയിരിക്കത്തില്ല മുള വെച്ച്, എന്തെങ്കിലും ഇച്ചിരി മഞ്ഞളോ മുളകോ ഒക്കെ കലക്കിയൊക്കെ വെച്ചായിരിക്കും ഞങ്ങൾ അന്നൊക്കെ കഴിഞ്ഞു. ഇപ്പോഴല്ലേ ഇതെല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ച് നല്ല രീതിയിൽ എല്ലാ മണവും രുചിയും ഒക്കെ നല്ലപോലെ ചേർക്കണ്ടേ. ഞങ്ങളൊക്കെ അന്ന് വെളുത്തുള്ളിയും ജീരകവും ഒക്കെ അരച്ച് എന്തെങ്കിലും ഒക്കെ കൈ കിട്ടുന്നൊക്കെ ആ രീതിയിൽ, അത് വേറെ സ്വാദായിരുന്നു. ഇന്നത്തെ ഈ സ്വാദം എന്ന് പറയുമ്പോ പുതിയ പുതിയ
6: ഇത് പുതിയ സ്വാദ്, അത് വേറൊരു സ്വാദ്. അപ്പൊ അമ്മയ്ക്കറിയാവുന്ന ഇപ്പൊ വയ്ക്കുന്ന ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് പങ്കുവയ്ക്കാം കേട്ടോ. നമ്മളോടൊപ്പം മറ്റൊരു കോളർ കൂടി ചേരുന്നുണ്ട് അമ്മ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ഗൈസ്, സാരമില്ല, ആ ഒരു കോള് കട്ടായി പോയി കേട്ടോ. ഓക്കെ, വീണ്ടും ആ ഒരു കോള് തന്നെ വരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
8: ഹലോ,
6: ഗുഡ് മോർണിംഗ്, ഇതാരാണ് സംസാരിക്കുന്നത്?
8: ഹലോ, എന്റെ പേര് ജ്യോതി എന്നാണേ.
6: ഓക്കെ, പറഞ്ഞോളൂ, എവിടെ നിന്നാണ്
8: വിളിക്കുന്നത്?
6: ഓക്കെ, അപ്പോ ഇന്നത്തെ ഒരു ഞായറാഴ്ച എങ്ങനെയുണ്ട്?
8: ആ, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ വാട്സാപ്പ് എല്ലാവരുടെയും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാറ്റസ് അലിങ്കുമാറിന്റെ മരണ വാർത്തയാണ്. അതെ അതെ, നമ്മള് സാധാരണ ഇപ്പൊ ഫോണാണല്ലോ, ഇപ്പൊ എല്ലാരും ടി വി വെക്കുന്നതിന് മുൻപ് എല്ലാരും രാവിലെ എഴുന്നേറ്റ് നോക്കുന്നത്
6: ഫോണാണ്.
8: വാട്സാപ്പ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോ ഇദ്ദേഹത്തിന്,
6: ഞാനൊക്കെ ഞെട്ടലോടെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു നമുക്കറിയാം, വയ്യാതിരിക്കാണെന്ന് അറിയാമെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ കണ്ട ഒരു വ്യക്തി, നമ്മൾ സിനിമകളിലൂടെയൊക്കെ കണ്ട ഒരു വ്യക്തി, മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ
8: നമുക്കൊരു വിഷമം വരുമ്പോഴാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു എന്തെങ്കിലും ഒരു വീഡിയോ, പഴയ സിനിമയുടെ എന്തെങ്കിലും കാണുമ്പോ നമ്മുടെ ആ മനസ്സിൽ ആ വിഷമം അങ്ങ് മറന്നുപോകും. അത്രയ്ക്കൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ജീവിതത്തിൽ ആണെങ്കിലും കഴിഞ്ഞ ദിവസം സതീഷിന്റെ വീഡിയോ, സതീഷിന്റെ ഒരു വാർത്താ സമ്മേളനം എന്തോ വന്നപ്പോ സ്റ്റേജ് പരിപാടി വന്നപ്പോ പുള്ളിയെ കണ്ടപ്പോഴത്തേ വളരെ സന്തോഷമുണ്ട്. അത്രയും വയ്യായിരുന്നിട്ട് പോലും പുള്ളി ആ സമയത്ത് വന്നില്ലേ.
6: അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സലീം കുമാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, ചിരിപ്പിച്ച ഏത് സിനിമകളാണ് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്ന ഏത് സീനാണ്, ഏത് ക്യാരക്ടറാണ്?
8: ഒരുപാട് സിനിമയുണ്ട്, ഒരുപാട് സിനിമയുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ തിളക്കം. തിളക്കം സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ മറ്റേ സിഗരറ്റൊക്കെ വലിക്കുമ്പോഴും നന്ദിയുണ്ട് എനിക്കെല്ലാം വായി എന്നൊക്കെ പറയുന്നത്.
6: കഞ്ചാവ് വലിക്കുന്ന ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു അല്ലേ, കഞ്ചാവ് വലിച്ച വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു, കഞ്ചാവ് വലിച്ചാൽ മതിയായിരുന്നു ഒക്കെ പറഞ്ഞ ആ ഒരു ഡയലോഗും അല്ലേ.
8: വെറുതെ സ്കൂളിൽ പോയി സമയം കഴിഞ്ഞു, ഇത് വലിക്കുന്ന സമയം
6: ഉണ്ടായിരുന്നെങ്കിൽ
8: അദ്ദേഹത്തിന്റെ ഈ മരണവാർത്ത സമയത്ത് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പണ്ട് ജീവിതത്തില് സിനിമയിൽ ഉണ്ടാക്കിയ ആ ഒരു ഡയലോഗുകളാണെങ്കിലും
6: അതെ, നമ്മൾ ഈ ഒരു എന്താണ് പുള്ളി ചെയ്ത് വെച്ചിട്ട് പോയ കാര്യങ്ങളിലൂടെ നമ്മൾ ഓർക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ. ജീവനോട് ഇരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യക്തികളെ പല പല സങ്കടങ്ങളിൽ നിന്നും ചിരിപ്പിച്ച വ്യക്തിയാണ്.
8: ചിരിപ്പിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ, ഒരാളെ സങ്കടപ്പെടുത്താൻ നമുക്ക് എപ്പോഴും എളുപ്പമാണ് അല്ലേ. നമുക്കിപ്പോ ഒരു വാക്കിലൂടെ പെട്ടെന്ന് ഒരാള് സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളെ നമുക്ക് പെട്ടെന്ന് അവരെ സങ്കടപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ള സമയത്ത് ഇങ്ങനെ ചിരിപ്പിക്കാൻ കുറെ ആൾക്കാര് സിനിമയിലുള്ളത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്
6: അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ചിരിക്കുന്ന ക്യാരക്ടർ ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്,
8: ചിരിപ്പിക്കാനാണ് പാട്.
6: അതെ, ചിരിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ പാട്. അപ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് തന്നിട്ടാണ് പോയത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ. നമുക്ക് അതെ അതെ ഓക്കെ. അപ്പൊ വിളിച്ചതിൽ വളരെയധികം സന്തോഷായിട്ടാ.
8: ഓക്കെ,
6: അപ്പോ നമുക്ക് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നല്ല സിനിമകൾ മറ്റൊരു കോളോട് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ സാറി, എല്ലാ ഒരു കോൾ കട്ടായി പോയി. നമുക്ക് സലീം കുമാർ സാറിൻ്റെ അച്ഛനിറങ്ങാത്ത വീടെന്ന് പറയുന്ന സിനിമയിലെ രണ്ട് പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയമുള്ള സലീം കുമാർ സാറിൻ്റെ സിനിമകളൊക്കെ, ചിരിപ്പിച്ച സിനിമകളൊക്കെ നിങ്ങൾക്ക് വിളിച്ച് പങ്കുവെക്കാവുന്നതാണ്. 9544704912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ഛനിറങ്ങാത്ത വീടെന്ന സിനിമ പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: യെസ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സലീം കുമാറിൻ്റെ ഒരുപാട് സിനിമകളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? കേൾക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഓക്കെ, പറഞ്ഞോളൂ, ആരാണ്?
1: പറഞ്ഞോളെ,
0: ആരാണ്?
1: ഓക്കെ
0: ചേട്ടാ, നമ്മുടെ സലീം കുമാർ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, ചിരിപ്പിച്ച സിനിമകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സിനിമകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്?
1: നല്ല സൗണ്ട് കേട്ടാ.
0: ഓക്കെ, താങ്ക്സ് ചേട്ടാ.
1: അപ്പൊ ഇന്നൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. എന്ത് പറയാനാ, എല്ലാ സിനിമ എടുത്താലും എല്ലാ പാവവും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് സ്റ്റേജിൽ കടന്ന് വലിച്ചേരില്ലേ അവരൊക്കെ. അപ്പൊ എന്ത് ചെയ്താലും അത് വൃത്തിയായിട്ടേ വരുത്തുള്ളൂ. അവരെല്ലാം മിമിക്സുകാരില്ലേ, പഴയ ആളുകളില്ലേ. എനിക്കിഷ്ടപ്പെട്ടത് കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമ.
0: കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ അതിലെ ഏത് ഡയലോഗാണ് പെട്ടെന്ന്, അല്ലെങ്കിൽ ഏത് സീനാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്?
1: ഇതിനകത്തെ മൊത്തം മോഹൻലാലിന്റെ കൂടെ ഉള്ള ജോഡിയാത്തുള്ള
0: അഭിനയല്ലേ,
1: മാറ്റി വെക്കാനില്ല.
0: എല്ലാ സീനും നല്ലതാണ്. അതാണ് പാട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് മറ്റൊരു കോളർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴും കിളിച്ചുണ്ട മാമ്പഴം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് പാട്ട് പോയിരുന്ന സമയത്ത് ഒരു കളർ വിളിച്ചിട്ട് പറഞ്ഞു കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിലെ സീനുകളൊക്കെ എന്നോട് ഇങ്ങോട്ട് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് സിനിമയിലാണെന്ന് പറയാവുന്ന. അപ്പം അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ട് പോയ ഒരുപാട് ഡയലോഗുകളുണ്ട്, നമ്മൾ ഇന്നും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അല്ലേ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാലുണ്ട് അല്ലേ. ഓക്കെ, ആ ഒരു കോൾ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സാരമില്ല. അപ്പോൾ നമ്മൾ ഈ ഡയലോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, നമ്മൾ ഇന്നും നിത്യജീവിതത്തിൽ അദ്ദേഹം സമ്മാനിച്ചിട്ട് പോയ ഒരുപാട് ഡയലോഗുകൾ ഉപയോഗിക്കാറുണ്ടല്ലേ. അതായത് ഐ ആം ദി സോറി, പിന്നെ സാമൂതിരി നമ്പൂതിരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ മിണ്ടാതിരി ഏതാ ജാതി അങ്ങനെ പറയുന്നത്. പിന്നെന്താണ് ഡോണ്ടു, പിന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്, ഓ ഉഷ്ണയെന്ന ശാന്തികൃഷ്ണ എന്നല്ലേ അല്ലേ, അങ്ങനെയാണോ, കറക്റ്റ് അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെയൊരു ഡയലോഗുണ്ട്. പിന്നെ എന്താണ്, കന്നിവാസം വന്നതെന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമുണ്ടോ, പിന്നെ എന്താണ് മരണൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡയലോഗുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്, നമ്മളെ ഫ്രണ്ട്സുകൾക്കിടയിലും. പിന്നെ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിക്കേഴ്സായിട്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ്, എന്താണ് ഡയലോഗുകളും എന്താണ് മുഖത്തെ മുഖഭാവങ്ങളും ഒക്കെ സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്ത് അയക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിലിപ്പോഴും ഒരു ചെറിയ വിങ്ങിലോടെ അല്ലാണ്ട് അദ്ദേഹത്തിന് ഓർക്കാൻ കഴിയുകയില്ല അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ്, ഏത് സിനിമകളിലൂടെയൊക്കെയാണ് കാണുക, ഇനിയിപ്പോൾ ഇതൊന്നും കാണാൻ കഴിയുകയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ അലയടിക്കാറുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ ഒരു വിങ്ങലുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഒരു അതേ വിങ്ങല തന്നെയാണ് ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സത്യമാണോ എന്ന് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയല്ലേ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണം നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴും എന്തോ ആ ഒരു ബോഡീൻ്റെയൊക്കെ ഫോട്ടോ, നമ്മുടെ ഡെഡ് ബോഡീൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ യൂട്യൂബുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അത്രയും പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അത്രയും നമുക്ക് ഓർക്കുമ്പോൾ ഒരുപാട് വിങ്ങലും, അതേപോലെ തന്നെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ തന്നെ ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഏതൊരു കാര്യങ്ങളായാലും ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉടനടി തുറന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അല്ലേ. അതുകൂടാതെ തന്നെ നമുക്കെപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച വ്യക്തിയാണ്, അങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെങ്കിലും ഇതുപോലെ നമ്മളെ കരയിപ്പിച്ച മനസ്സിന് പെട്ടെന്നിങ്ങനെ ഇപ്പോഴും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയിലൊക്കെ നമുക്കിങ്ങനെ മനസ്സിനിങ്ങനെ ഈറനണിയിക്കുന്ന, ഇപ്പോഴും കണ്ണുകളെ ഈറനണിയിക്കുന്ന ഒരുപാട് നല്ല ക്യാരക്ടറുകളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളിലൂടെ കടന്നു പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾക്ക്, നിങ്ങളുടെ സലീം കുമാറിൻ്റെ ഇഷ്ടമുള്ള സിനിമകൾക്കായിട്ട് ആ ഒരു സീനുകളൊക്കെ പറയാനായിട്ട് വിളിക്കൂട്ടോ. ഓക്കെ, ഒരു കോളോടെ ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? സിന്ധു അമ്മയാണ് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ, നമസ്കാരം അമ്മ. ഓക്കെ, നമ്മുടെ ഓക്കെ അമ്മ, അപ്പോ സലിംകുമാർ ചേട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏത് സിനിമകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്?
2: നമ്മള് ഈ സലിംകുമാർ എന്ന് പറയുമ്പോ നമ്മൾ ഏത് പടം കണ്ടാലും നമ്മൾ വിചാരിക്കും സലിംകുമാർ ഉണ്ടെന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷമാണ്.
0: അദ്ദേഹം ഇല്ലാത്ത സിനിമകൾ വളരെ ചുരുക്കമാണെന്നാണ് സത്യം അല്ലേ?
2: അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആ കടകടാന്നുള്ള അവ്വാ തുറന്നുള്ള ചിരിയ.
0: സത്യാണ്, എനിക്ക് മനസ്സിലേക്ക്. നമ്മുടെ സിനിമകളിലുള്ളതല്ല, സിനിമകളിലുള്ള സലിംകുമാർ അല്ല, അല്ലാതെ ഉള്ള സലിംകുമാർ ആ ഒരു ചിരിയാണ്. ശരിയാണ്, അത് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് ഒരു ഗ്രീൻ ഷർട്ട് ഒക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇമേജ് ആണ് ഫസ്റ്റ് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്.
2: അതുപോലെ തന്നെ നമ്മുടെ കല്യാണ രാമനാഥ് പന്തലിടാൻ വരുന്നേരം
0: വെൽക്കം എന്നൊക്കെ എഴുതി വെക്കുന്ന സീനും അല്ലേ, കോമഡിയാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ആ ഒരു സിനിമ നയിക്കുന്നതെന്ന് തന്നെ പറയാം. പല സിനിമകളും ശരിക്കും പറഞ്ഞ നായകന്മാരെ കാട്ടി ഏറ്റവും

0: വക്കീലായിട്ട് വരുമ്പോ ആ ചെളിയിലാണ് വീഴുന്ന ഒരു രംഗമുണ്ട്,
1: ചാണകത്തിൽ വീഴുന്ന ഒരു സീന്. പിന്നെ വാധവരാത് ഇംഗ്ലീഷ് പറഞ്ഞു മാധവനെ ഇറക്കുന്ന ആ ഒരു വക്കീല് ഇല്ലേ, മാധവൻ നായർ അല്ലേ. അതാണ് മെയിൻ, അതാണ് ഞാൻ പറഞ്ഞത്. ആ സിനിമയില് നായകനെ വരെ സൈഡാക്കി അദ്ദേഹമായിരുന്നു ഒരു സിനിമ നയിച്ചത് തന്നെ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ
0: മരിച്ചെന്ന് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും
1: അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം പറ്റുന്നില്ല. ഡെഡ് ബോഡിയുടെ സീൻ, ഡെഡ് ബോഡിയുടെ ഒക്കെ ഇത് കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ അയ്യോ അങ്ങനെ ആയോ അങ്ങനെ അങ്ങനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രിയമുള്ള ആൾക്കാർ.
0: അതെ, അപ്പൊ
1: അതെ, നമ്മള് അദ്ദേഹം തന്നു വെച്ചിട്ട് പോയ ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും, നമ്മൾ അതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും മനസ്സിലൊരു വിങ്ങലോടെയാണ് നമുക്ക് അതൊക്കെ ഓർക്കാൻ കഴിയുന്നുള്ളൂ. നീ ആ ഒരു ചിരിയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അല്ലെ, എന്നെ കുറിച്ച് പിന്നെ പറയാ ഒരു ചിരിയൊന്നും നമുക്ക്. ശരിയാണ്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് മരിച്ചുപോയിന്ന്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോ ഇദ്ദേഹം കൂടെ, അതാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ കണ്ടിട്ടുള്ള. അതെ, ഉറപ്പായിട്ടും
0: അവര് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ.
1: അതെ അതെ,
0: എപ്പോഴും എല്ലാവരും.
1: ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നമുക്ക് അർപ്പിക്കാം അല്ലേ.
0: ഓക്കെ,
1: വിളിച്ചത് വളരെയധികം സന്തോഷിട്ടാ അമ്മ.
0: ഓക്കെ,
1: അപ്പൊ കേട്ടില്ലേ, എല്ലാവർക്കും ഇതുപോലെ അദ്ദേഹത്തിന്റെ നല്ല നല്ല മെമ്മറീസ് ആണ് പറയാനുള്ളത്. ആ ഒരു ചിരി ശരിയാണ്, ആ ഒരു ചിരി ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഞാൻ അമ്മ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നതും അങ്ങനെ ഇങ്ങനെ ഓർമ്മ വരുന്നു അല്ലേ. ഇപ്പം ആ ചിരിയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖമൊക്കെ ഓർമ്മ വന്നില്ലേ. അപ്പോൾ അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. ആ ഒരു സിനിമകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഓടി വരുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ് കേട്ടോ. 9544700091 എന്ന നമ്പറിലേക്കാണ്. അപ്പോഴൊക്കെ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്താ സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
4: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
5: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
6: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യേഴ്സ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സലീം കുമാറിന്റെ കാര്യങ്ങളൊക്കെയാണ്. സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിരിപ്പിക്കുന്ന കോമഡി താരങ്ങളെ നമ്മൾ പലപ്പോഴും വെറുമൊരു ഹാസ്യ നടൻ മാത്രമായിട്ട് ഇങ്ങനെ ഓർക്കാറുണ്ടല്ലേ. എന്നാൽ തനിക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല ഒരു ജനതയെ മുഴുവൻ കരയിപ്പിക്കുവാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുമെന്ന് ഒരുപാട് അവാർഡുകളിലൂടെ തെളിയിച്ചൊരു നടനും കൂടിയാണ് നമ്മുടെ സ്വന്തം സലീം കുമാർ സാറെന്ന് പറയല്ലേ. അപ്പോൾ അദ്ദേഹം ഒരുപാട് സിനിമകൾ നമ്മളെ കരയിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. അതിലേറെ ഒന്നോ രണ്ടോ സിനിമകളിലൂടെ മാത്രമേ നമുക്ക് കരച്ചിലൊക്കെ അദ്ദേഹം മുന്നിലോട്ട് വന്നിട്ടുള്ളതെങ്കിലും അദ്ദേഹം നമ്മുടെ മനസ്സിലിങ്ങനെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നെന്ന് തന്നെയാണ്. ഒരു നടൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ദേശീയ പുരസ്കാരമൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന നടൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയാം. 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിൽ ആ രബൂക്ക എന്ന കഥാപാത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവുമൊക്കെ ഒരേ വർഷം തന്നെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹാസ്യത്തിനപ്പുറം, ചിരിപ്പിക്കാൻ കഴിയുന്നതിനപ്പുറം വലിയൊരു ക്യാരക്ടർ, ഒരു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്ന് തന്നെ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലെ അഭിനയത്തിന് ഈ ഒരു ഹാസ്യം മാത്രമല്ല എനിക്ക്, നിങ്ങളെ എനിക്ക് കരയിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒക്കെ കഴിയുമെന്ന് തെളിയിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരമൊക്കെ ലഭിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അദ്ദേഹം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്, അതൊന്നും മറന്നിട്ടില്ല. 2013 അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിൽ മികച്ച ഹാസ്യ നടൻ എന്ന നിലയിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അഭിനയം മാത്രമല്ല എഴുത്തിലും താൻ മിടുക്കനാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായിരുന്നല്ലേ. 2016 കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ നമ്മുടെ സലീം കുമാർ സ്വന്തമാക്കിയിട്ടുണ്ട് സിനിമയിൽ ഓക്കെ. നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകുക അല്ലേ. ഓക്കെ, കോൾ കണക്ട് ചെയ്യാം. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ.
1: കേൾക്കുന്നുണ്ടോ?
0: ഓക്കെ, കേൾക്കുന്നുണ്ട്.
1: കവിതയാണ്, ഇടക്കുളങ്ങര എന്നാണ്.
0: ആ, പറഞ്ഞോളൂ.
1: ആദ്യമായിട്ട് തന്നെ സലീം കുമാർ സാറിന് ആദരാഞ്ജലികൾ. നല്ലൊരു എന്താ പറയാ, നടനായിരുന്നു. പിന്നെന്താണ്
0: അദ്ദേഹത്തിന്റെ
1: വിഷമം? എന്താണ് നമുക്ക്, നമ്മൾ ഒരു ഹാസ്യ നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യ, പച്ചയായ മനുഷ്യൻ ആയിരുന്നു.
0: ഒരു വോയിസിലൂടെ തന്നെ ആ ഒരു സങ്കടം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്.
1: വാട്സപ്പ് രാവിലെ ഫോൺ എടുക്കുമ്പോഴാണ് ഇത് മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ ഒരു വല്ലാത്ത ഷോക്കായി പോയി കാലത്ത് തന്നെ.
0: അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടല്ലേ.
1: ക്രേസി, ആ അതാണ്, ക്രേസി ഗോപാൽ എന്ന് പറയുന്ന സിനിമയില് ഹർട്ടായിട്ടുള്ള ഒരു കഥാപാത്രം,
0: ഭയങ്കര
1: എപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് അതാണ്.
0: ശരിയാണ്, അത് നമുക്ക് ഒരേ സമയം നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്.
1: മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്.
0: അമ്മയ്ക്ക് വേണ്ടിയിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങുന്ന മകൻ.
1: അതാ, മോഷ്ടിക്കാൻ ഇറങ്ങുന്ന എന്റെ അമ്മ അറിയരുത് ഒരിക്കലും എന്ന് പറയുന്ന ഒരു സീൻ തന്നെ നമുക്ക്.
0: അതെ അതെ, നെഞ്ചു പൊട്ടി അമ്മ മരിക്കൂ എന്ന് പറയുന്ന ഒരു സീനുണ്ട്.
1: ശരിയാണ്, ആ ഒരു സീനിൽ നമുക്കൊരു എന്താ പറയാ, ഭയങ്കര ആയിട്ട് ഉള്ള ഒരു, പിന്നെ ചിരിപ്പിക്കുന്നതും കഷ്ടപ്പെട്ടണം.
0: അതെ,
1: ചെസ്സിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഭയങ്കര.
0: അതെ അതെ, ചായയോ ക്യാപ്പിയോ?
1: ആ, ചായയോ ക്യാപ്പിയോ. ഓ, കാണുന്നില്ലടി, അവൻ കാണത്തില്ല. ആ, അന്ന് പറഞ്ഞിട്ട് ആ ഒരു സീൻ ഒക്കെ അന്ന് കാണുന്ന അവസ്ഥ വരുമ്പോഴുള്ള ആ ഒരു മുഖത്തെ ഒരു എക്സ്പ്രഷൻ, ഒരു അത് മറക്കാൻ പറ്റത്തില്ല. അയ്യോ, ഇത്രയും നാളും ഞാൻ എന്താണ് കാണിച്ചതെന്നുള്ള ഒരു എക്സ്പ്രഷൻ. പക്ഷെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരിക്കൽ കൂടെ. എന്നിട്ട് സുഖാണോ എല്ലാവർക്കും?
0: അതെ, എനിക്ക് സുഖായിട്ടിരിക്കുന്നു കേട്ടോ.
1: വിഷമാണ്, രാവിലെ എല്ലാവർക്കും ഷോക്ക് ആയിപ്പോയി അല്ലേ, ഷോക്ക് ന്യൂസ് ആയിപ്പോയി സാറിന്റെ വിയോഗം. ഭയങ്കര സുഖമില്ലാത്ത അവസ്ഥയായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചു.
0: അതെ, അത് നമ്മള് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഇത്രയും സുഖം ഇല്ലാതിരുന്നിട്ട് കൂടും ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ വരികയും അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. വളരെ ആക്റ്റീവ് ആയിരുന്നു, ഒന്നും പുറത്തോട്ട് കാണിച്ചില്ല പുള്ളി അല്ലേ.
1: ദൈവം നമ്മളെ വിളിക്കുന്നു, സമയത്ത് പോയല്ലാ പറ്റൂ.
0: അതെ അതെ, പക്ഷെ നമുക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടാണ് പോയത്.
1: നല്ല നല്ല നല്ല സന്ദേശങ്ങളും നല്ല നല്ല
0: വെറുതെ അങ്ങ് ജീവിച്ചു പോകുന്നതിനുപരി
1: ഇഷ്ടം പോലെ നല്ല പുള്ളി നല്ലൊരു ദാന ധർമ്മയായിരുന്നെന്നും ഒക്കെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു, പച്ചയായ മനുഷ്യൻ, പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ.
0: അതെ,
1: അതാണ് നല്ലൊരു.
0: അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും പ്രണാമം അർപ്പിക്കാം അല്ലേ.
1: ശരി മോളെ, സുഖമായിട്ട്.
0: അതെ, സുഖമായിട്ടിരിക്കുന്നു. വിളിച്ചത് വളരെയധികം സന്തോഷം കേട്ടാ. അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നില്ല എന്നതാണ് വളരെയധികം സത്യം. അപ്പോൾ നമ്മൾ ചിരിയുടെ തമ്പുരാൻ എന്ന് നമ്മൾ വിളിക്കുന്ന സലീംകുമാർ സാറ് വെറുമൊരു ഹാസ്യനടൻ എന്നതിലപ്പുറം വലിയൊരു അഭിനയ പ്രതിഭ കൂടിയായിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവാർഡും ചിത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ആ ഒരു സീനുകളും എല്ലാവരും ഇങ്ങനെ ഓരോരോ സിനിമകളിൽ നിന്ന് ഇങ്ങനെ എടുത്തു പറയുമ്പോൾ തന്നെ അദ്ദേഹം എന്താണ് എല്ലാ സിനിമകളിലും എല്ലാവരെയും കൂടി അഭിനയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചധികം പാട്ടുകളിലൂടെ കടന്നു പോയിട്ട് വരാം കേട്ടോ.
2: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
3: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

യാസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സലീമേട്ടൻ്റെ ഒരുപാട് സിനിമകളൊക്കെ ഒരുപാട് കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സലീമിൻ്റെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും വളരെയധികം വിഷമമുണ്ട്. എങ്കിൽ പോലും നമ്മൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ട് പോയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ മായാതെ കിടപ്പുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്നും കൂടെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ നമ്മൾ പുതുക്കുകയായിരുന്നു. അപ്പോൾ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഈ ഷോ ഇവിടെ അവസാനിപ്പിക്കാൻ നേരമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ഇൻ ദ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കർ ആർട്ട് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കർ ആർട്ട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് June 7 ലോക ഫുഡ് സേഫ്റ്റി ഡേ ആണ് കേട്ടോ, ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഭക്ഷ്യസുരക്ഷയെ പറ്റിയിട്ടൊക്കെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി സക്കീർ ഹുസൈൻ സാർ നമ്മളോടൊപ്പം റേഡിയോയിൽ ചേരുന്നുണ്ട്. സാറിനെ നമുക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം
0: സാർ. ഇന്ന് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ല എന്തൊക്കെ അവബോധ ക്ലാസുകളും പരിപാടികളും ഒക്കെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
1: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും ലോകമെമ്പാടും ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും കേരളത്തിലും വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാർ നടത്തുന്നുണ്ട്. സേഫ് ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി പ്ലേറ്റിനെ ബേസ് ചെയ്താണ് ആ സെമിനാർ. അതോടൊപ്പം തന്നെ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയും റൂക്കോ എന്നുള്ള പേരിൽ ഒരു സെമിനാറും നടത്തുന്നുണ്ട്. കൂടാതെ കുട്ടികളിലെ ഈ ഹെൽത്തി പ്ലേറ്റിൻ്റെ ഒരു ബോധവൽക്കരണം എന്ന കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫ്ലാഷ് മോബും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 8-9 തീയതികളിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. കൊല്ലം SN വുമൻസ് കോളേജിൽ വെച്ച് സെമിനാർ ബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടർ അനിജുല തോമസ് IAS അവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഫ്ലാഷ്

0: എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പഠനങ്ങൾ തെളിയിക്കുന്നത് കുട്ടികളിൽ പോലും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 8% കുട്ടികളിൽ പ്രമേഹം വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി പ്ലേറ്റ്, അവർ കഴിക്കുന്ന ഭക്ഷണം ഒരു ഹെൽത്തി പ്ലേറ്റായിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യ തളിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ കൊല്ലം ജില്ലയിൽ, അതൊരു അവയർനെസ് പ്രോഗ്രാമാണ്, കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ 100-ലധികം സ്ഥാപനങ്ങളിൽ, അതായത് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇതിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
1: ഓക്കെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ ക്ലാസ്?
0: അതെ അതെ, ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായിരിക്കും. നമുക്ക് 11 സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരാണുള്ളത്. ആ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ക്ലാസ്സുകൾ നടത്തുന്നത്.
1: ഓക്കെ സർ, അപ്പോൾ നമ്മൾ നല്ല നാളേക്കായിട്ട്, നല്ല ആവതിനായിട്ട്, നല്ല ആരോഗ്യത്തിനൊക്കെ ആയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, വൃത്തിയുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക, എന്താണ് ഈ ഒരു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എയിം എന്താണ്? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടിരിക്കുന്ന സാറിന് ഒന്ന് പറയാമോ, പറഞ്ഞു തരാമോ?
0: ഭക്ഷ്യസുരക്ഷാ നിയമം 2006 മുമ്പ് ഇവിടെ ഫുഡ്സ് ഒരു പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്റ്റാണ് നിലനിന്നിരുന്നത്. അതിനകത്തൊരു വർക്ക് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഫുഡിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യുക, അത് സേഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിലവാരമില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനം. എന്നാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 നിലവിൽ വന്ന് 2012 അത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റിയായ സാമ്പിളിങ്ങും നിയമ നടപടികളും കൂടാതെ തന്നെ ബോധവൽക്കരണം, ട്രെയിനിങ്ങുകൾ, മറ്റു സർട്ടിഫിക്കേഷനുകൾ എന്നിവ കൂടുതലായിട്ട് നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന എല്ലാത്തരം ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയക്കുകയും അത് നിശ്ചിത ഗുണനിലവാരം ഇല്ലെങ്കിൽ അവയ്ക്കെതിരെ നിയമ നടപടി, പ്രോസിക്യൂഷൻ, അഡ്യൂഡിക്കേഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വർക്കാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നുണ്ട്. ഹോട്ടലുകളിലും മറ്റും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ആവശ്യമായ ഫോസ്റ്റാക്ക് ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട്. ഹോട്ടലുകളും മറ്റും നമ്മൾ പരിശോധിച്ച് സർട്ടിഫൈ ഹൈജീൻ റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ പരിപാടികളാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തി വരുന്നത്.
1: ഓക്കെ, ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. പൊതുവിൽ ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ ഒരു ധാരണ വലിയ വലിയ ഹോട്ടലുകൾ മാത്രമേ പോകാറുള്ളൂ എന്നാണൊരു ധാരണ, തെറ്റായ ധാരണയായിരിക്കാം. എന്നാൽ ചെറിയ തട്ടുകട പോലെയുള്ള സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ സർ?
0: തീർച്ചയായും, നമ്മൾ പരിശോധന എന്ന് പറയുന്നത് തട്ടുകട മുതൽ 5-star ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടൽ വരെ എല്ലാ സ്ഥാപനങ്ങളും പരിശോധന നടത്താറുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം തട്ടുകട എന്നോ ചെറിയ കടയെന്നോ വലിയ കടയെന്നുള്ള ഏത് കടയായാലും എന്ത് സ്ഥാപനമായാലും എന്ത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായാലും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ റുട്ടീനായിട്ട് പരിശോധന നടത്താറുണ്ട്. പിന്നെ തട്ടുകടകൾ പ്രധാനമായിട്ടും റോഡ് സൈഡിലിരിക്കുന്ന ുകൊണ്ട് ഇപ്പോൾ 5-star ഹോട്ടൽ ഉള്ള ഒരു ഹൈജീൻ പോലെ അത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആണ്.
1: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞു ബിസിനസ് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കി തട്ടുകടയാണെങ്കിലും ഹോട്ടലുകൾ, ഇനി സ്കൂൾ ക്യാൻറ്റീനുകൾ അവിടെയൊക്കെ അങ്ങനൊരു ശ്രദ്ധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്?
0: സ്കൂൾ ക്യാൻറ്റീനുകളിൽ നമ്മൾ നോർമൽ പരിശോധന നടത്താറില്ല. എന്നാലും എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളിൽ കംപ്ലയിൻ്റോ ഒക്കെ വരുമ്പോൾ നമ്മൾ പരിശോധന നടത്തി അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാറുണ്ട്. സ്കൂൾ ക്യാൻറ്റീനുകളിൽ ഇതിൻ്റെ ഫുഡിനൊരു കമ്മിറ്റിയുണ്ട്, അവരാണ് നിലവിൽ അത് പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കി വരുന്നത്. എന്നിരുന്നാലും ചിലപ്പോൾ ചില വിഷയങ്ങൾ ഇഷ്യൂസ് വരാറുണ്ട്, ഇപ്പോൾ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്.
1: ഓക്കെ സർ, അപ്പോൾ ഈ ഒരു എനിക്ക് ശരിക്കും തോന്നി ഈ മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ വൃത്തി വേണ്ട ഒരു സമയം കൂടിയാണ്. വയറിളക്കം രോഗങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ആ ഒരു അവസരത്തിൽ എത്രത്തോളം ശ്രദ്ധ ഓരോ ഹോട്ടലുകൾക്കും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൊടുക്കുന്നുണ്ട്?
0: ഇപ്പോൾ മഴക്കാലം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ 15-ാം തീയതി June 15 മുതൽ ഒരു മാസക്കാലം നമ്മൾ ഓപ്പറേഷൻ മൺസൂൺ എന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് കടകൾ, അത്തരം കടകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനും സാമ്പിളുകൾ എടുത്ത് പിന്നെ പരിശോധനയ്ക്ക് അയക്കുന്നതിനും അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുന്നതിനും ഉള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്.
1: ഓക്കെ സർ, ഇനി അടുത്തതായിട്ട് സാറിനോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തട്ടുകട വരെ എത്തി, ഇനി അടുത്തതായിട്ട് വീടുകളിൽ ഭക്ഷണം പാകം ചെയ്ത് പുറത്ത് വയ്ക്കുന്ന, അല്ലെങ്കിൽ ചെറിയ തോതിലായിരിക്കും, വലിയ

0: ഒരു വലിയൊരു ബിസിനസ് ശൃംഖലയൊന്നും ആയിരിക്കില്ല. കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ, കുടുംബശ്രീ അടക്കമുള്ള കുഞ്ഞു യൂണിറ്റുകളാണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ലൈസൻസ് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു ദിവസം തീരുമാനിക്കുകയാണ് എനിക്കൊരു ചെറിയൊരു ഒരു അച്ചാറ് കച്ചവടം നടത്തുമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനും ഈ പറയുന്നതുപോലെ ലൈസൻസ് വേണ്ടതായിട്ടുണ്ടോ സാർ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വീടുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും അവ കൊണ്ട് വിൽപ്പന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധമാണ്. കൂടുതൽ രേഖകളുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ആധാർ കാർഡ് ബേസ് ചെയ്ത് തന്നെ അവരുടെ ഹോം ബേസ്ഡ് MS എന്നോ ക്യാൻറ്റീൻ എന്നോ അല്ലെ ഹോം ബേസ്ഡ് ഫുഡ് യൂണിറ്റ് എന്നോ ഉള്ള നിലയിൽ രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. 100 രൂപ മാത്രമാണ് ഫീസ്. 5 വർഷത്തേക്കുള്ള ഫീസ് ഒരുമിച്ച് അടച്ചാൽ 5 വർഷത്തേക്ക് പിന്നെ അത് പുതുക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇത് ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസാണ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എന്ന് പറയുന്നത്. ഓൺലൈൻ വഴി അക്ഷയ സെൻറ്റർ വഴി അപേക്ഷിക്കാം. അവരുടെ മെയിലിലേക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതോ ഉദ്യോഗസ്ഥരെ കാണേണ്ടതോ ആയ യാതൊരു ആവശ്യവും ഇല്ല. എന്നാൽ തന്നെ അവർ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ആവശ്യമാണ്.
0: തീർച്ചയായിട്ടും സാർ. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമൊക്കെയുള്ള ന്യൂ ദേശിങ് ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെയുള്ളത് സക്കീർ ഹുസൈൻ സാറാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 FM.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
7: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
9: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
10: Yes, once again, welcome back to Radio 91.2 with Sunday Special News, Deshinkanada Scans. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കനാട് സ്കാൻസ്. അറിഞ്ഞതും അറിയേണ്ടത് പരിപാടിയിൽ നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി സക്കീർ ഹുസൈൻ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സർ, നിലവിലെ നമ്മുടെ എന്തെങ്കിലും നിയമങ്ങളൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികളാണ് ഒരു സ്ഥാപനത്തിനെതിരെ നമുക്ക് ചുമത്താനായിട്ട് സാധിക്കുന്നത്?
11: ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ കൃത്യമായി ഫീൽഡിൽ പരിശോധന നടത്തി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ എന്നീ സ്ഥാപനങ്ങൾ പരിശോധിക്കാറുണ്ട്. അവിടെ മൈനർ എന്തെങ്കിലും ഡിഫക്റ്റുകളാണ് കാണുന്നതെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാക്കാൽ നിർദ്ദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ നോട്ടീസ്, റെക്ടിഫിക്കേഷൻ നോട്ടീസ് കൊടുക്കുകയോ ചെയ്യും. അതല്ല, അതിൽ ഗുരുതരമായ വീഴ്ചയാണ് കണ്ടെത്തുന്നതെങ്കിൽ അവരെ ഫൈൻ അടിക്കുന്നതിന് വേണ്ടിയുള്ള കോമ്പൗണ്ടിങ് നോട്ടീസ് കൊടുക്കും. അവരെ ഹിയറിങ്ങിന് വിളിച്ച് അവർക്ക് ഫൈൻ അടിക്കും. കൂടുതൽ ഗുരുതരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർഡിഒയിൽ കേസ് ഫയൽ ചെയ്യാനുള്ള പിന്നെ നിയമം ഫയൽ ചെയ്യാൻ അനുശാസിക്കുന്നുണ്ട്. അത് പ്രകാരം ആർഡിഒയിൽ കേസ് ഫയൽ ചെയ്യും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡത്തിൽ ഷെഡ്യൂൾ 4 ഇതിൽ ഹൈജീൻ പാലിക്കണമെന്ന് നിബന്ധനകൾ പറയുന്നുണ്ട്. അത് പാലിക്കാതിരുന്നാൽ ഗുരുതരമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആർഡിഒയ്ക്ക് 200,000 രൂപ വരെ ഫൈൻ അടിക്കാം. അപ്പോൾ ആ രീതിയിൽ കേസ് ഫയൽ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധനയിൽ കാണുന്ന ഫുഡ് ഐറ്റം അഡൾട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ മായം ചേർത്തതാണ് അല്ലെങ്കിൽ നിശ്ചിത ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും അതിൻ്റെ റിസൾട്ട് വരുന്നതനുസരിച്ചിട്ട് നിയമ നടപടി, കേസ് അഡ്യൂഡിക്കേഷൻ, ആർഡിഒ കോടതിയിൽ അഡ്യൂഡിക്കേഷൻ കേസോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കോടതിയിൽ പ്രോസിക്യൂഷൻ കേസോ ഫയൽ ചെയ്യും. നിലവാരം കുറഞ്ഞതാണെങ്കിൽ അഡ്യൂഡിക്കേഷൻ കേസ് ഫൈൻ അടച്ചവർക്ക് അതിൽ നിന്ന് ഒഴിവാവാം. അല്ല, അൺസേഫ് ആണ്, ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുകയാണെങ്കിൽ അത് പ്രോസിക്യൂഷൻ കേസായിരിക്കും. അതിന് ജയിൽ ശിക്ഷ ഉള്ളതാണ്. അപ്പോൾ അത് ജുഡീഷ്യൽ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്.
10: ഒരു ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് പ്രദർശിപ്പിക്കണം, റിസപ്ഷൻ ഉണ്ടായിരിക്കണം, അതൊക്കെ നിർബന്ധമാണോ?
11: തീർച്ചയായും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പൊതുജനങ്ങൾ കാണത്തക്ക വിധം എക്സിബിറ്റ് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ റൂൾസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ടോൾ ഫ്രീ, പരാതി പറയുന്നതിനുള്ള ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അതും പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1800-425-1125, 1-800-425-1125, അതാണ് ഭക്ഷ്യസുരക്ഷയുടെ ടോൾ ഫ്രീ നമ്പർ. ആ നമ്പറിൽ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാവുന്നതാണ്.
10: തീർച്ചയായിട്ടും സർ. ഇനി നമ്മൾ ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഒരു ഉറപ്പ് മാത്രമല്ല, ആ ഒരു പാചകം ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷവും അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടും ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം എന്ന് പറയുന്ന ശക്തമായ നിയമങ്ങൾ, അല്ലെങ്കിൽ അപ്പോൾ ഒരു പരിശോധനയ്ക്ക് വരുമ്പോൾ ഫുഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ അത് രാസപദാർത്ഥങ്ങൾ ചേർത്തതാണോ, അതിനപ്പുറത്തേക്ക് അതുണ്ടാക്കുന്ന ചുറ്റുപാട് കൂടി പരിശോധനയിൽ വിധേയമാക്കാറുണ്ടോ?
11: തീർച്ചയായും ഭക്ഷണം സുരക്ഷിതമാക്കണമെങ്കിൽ 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അവിടെ ഉപയോഗിക്കുന്ന വെള്ളം, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഘടകങ്ങൾ എന്നിവയെല്ലാം വളരെ നിലവാരം ഉള്ളതായിരിക്കണം. രണ്ടാമത്തത് അത് നന്നായി പാചകം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായി കൂടിക്കലർന്ന് ക്രോസ് കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ ഇത് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ സമയം സൂക്ഷിക്കുന്നുവെങ്കിൽ ആവശ്യമായ ടെമ്പറേച്ചറിൽ, ഇപ്പോൾ ഭക്ഷ്യസാധനങ്ങൾ മൈനസ് ലേക്ക് സൂക്ഷിക്കേണ്ട, മൈനസ് ഡിഗ്രി സൂക്ഷിക്കേണ്ടതുണ്ടാവും, അതുപോലെ തന്നെ ചെറിയ ചൂടിൽ സൂക്ഷിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 5 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിൽ എന്ന് പറയുന്നത് ബാക്ടീരിയ ഏറ്റവും കൂടുതൽ വളരാൻ സാഹചര്യമുള്ള ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ ഭക്ഷ്യസാധനങ്ങൾ 2 മണിക്കൂർ കൂടുതൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് കേടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറായിട്ടാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷ്യസാധനങ്ങൾ കൂടുതൽ സമയം സൂക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ ചില്ലറോ ഫ്രീസറോ പോലുള്ള വസ്തുവിൽ പിന്നെ ഉപകരണങ്ങൾ സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ചെറിയ ചൂട് ആക്കി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പറേച്ചറിന് വളരെയേറെ, ടൈമിനും ടെമ്പറേച്ചറിനും വളരെയേറെ പ്രാധാന്യമുണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ്. അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ക്ലീൻ ആയിരിക്കണം, അവിടെ നിന്ന് പാചകം ചെയ്യുന്നവർ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, മറ്റ് സാംക്രമിക രോഗങ്ങളൊന്നും കാണാൻ പാടില്ല. അവർ വൃത്തിയായിട്ടും ശുചിയായിട്ടും ആയിരിക്കണം, ഹെയർ നെറ്റ് ധരിക്കണം, ഏപ്രൺ ധരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് വളരെയേറെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പഠനശാലയിൽ കൃത്യമായിട്ട് ഉറപ്പാക്കിയില്ല എങ്കിൽ ഫുഡ് പോയിസൺ പോലുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്.
10: നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഭക്ഷണത്തിൽ നിന്നൊക്കെ മാറി മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്ഷണങ്ങൾ കൂടി, അല്ലെങ്കിൽ മറ്റ് വിദേശ ഭക്ഷണങ്ങൾ കൂടി നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി. അപ്പോൾ അതിലൊക്കെ വരുന്ന ജോലിക്കാരെന്ന് പറയുന്നത് അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള മറ്റ് സംസ്ഥാന തൊഴിലാളികളുമാണ്. അപ്പോൾ ഇതേ സമയത്തും നമുക്ക് എത്രത്തോളം ഉറപ്പ് നൽകാൻ കഴിയും? ഇപ്പോൾ ഒരു രോഗം ചികിത്സിക്കുന്ന ആളാണോ ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിയായിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇയാൾ വൃത്തിയുള്ള ഒരാളാണോ, ഇങ്ങനെ എന്തെങ്കിലും ഫൈനൽ സർട്ടിഫിക്കറ്റ് ഓരോ സ്റ്റാഫിൻ്റെ പേരിലും വേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിബന്ധനകൾ എന്തെങ്കിലും ഉണ്ടോ?
11: തീർച്ചയായും ഇപ്പോൾ മലയാളി എന്ന് പറയുന്ന പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുക, അത് പിന്നെ എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡിന് വേണ്ടി ഒരു ഫുഡ് ടൂറിസം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് പോലുള്ള ജില്ലകളിലേക്ക് ആൾക്കാർ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് ഫുഡ് കഴിച്ച് തിരിച്ചു പോകുന്ന ഒരു രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ മേഖലയാണ്. അപ്പോൾ അവിടെ പിന്നെ ജോലി ചെയ്യുന്നവരും നേരത്തെ പറഞ്ഞ പോലെ വിദേശ ഫുഡ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഫുഡ് എന്ന് പറയുന്നത് ഒരു റിസ്ക് കാറ്റഗറിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം മിക്കവാറും അത് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും. ഇത് 2 മണിക്കൂർ കൂടുതൽ നോർമൽ ടെമ്പറേച്ചർ ഇരുന്നാൽ കേടാവുന്ന ഭക്ഷണസാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഇതിനോടൊപ്പം കൊടുക്കുന്ന മയോണൈസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസ്ക് ഉള്ള ഒരു ഫുഡാണ്. അപ്പോൾ അത് 1 മണിക്കൂർ നേരം തന്നെ നോർമൽ ടെമ്പറേച്ചർ ഇരുന്നാൽ കേടായി തുടങ്ങാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്തരം മയോണൈസ്, നമ്മൾ റോ സാധാരണ റോ എഗ്ഗ് ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. എഗ്ഗും എണ്ണയും വിനാഗിരിയും വെളുത്തുള്ളിയാണ് അതിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അത് 1 മണിക്കൂർ സമയം തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് കേടാവും. അപ്പോൾ ഇത് പാചകം ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധം ഇല്ലെങ്കിൽ, അതിനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ പലപ്പോഴും അത് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നടന്നിട്ടുള്ള ഫുഡ് പോയിസണിൽ ഭൂരിഭാഗവും ഈ മയണേസിൽ നിന്നാണ്. ഈ മുട്ടയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 പച്ച മുട്ട എടുത്ത് 1-2 മുട്ടയിൽ സാൽമണല്ല എന്ന് പറയുന്ന ബാക്ടീരിയ കാണാം. ആ മുട്ട ഉപയോഗിച്ചിട്ടാണ് മയണേസ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഫുഡ് പോയിസന് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മുട്ട ഉപയോഗിച്ചിട്ട്, അതായത് പിന്നെ പച്ചമുട്ട ഉപയോഗിച്ചിട്ട് മയണേസ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്. അത് പാസ്ചറൈസ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക എന്നാണ്. പാസ്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ഒരു ടെമ്പറേച്ചർ 3 മിനിറ്റ് ചൂടാക്കുന്ന ഒരു 65-70 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റ് ചൂടാക്കിയിട്ട് അത് തണുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് പാസ്ചറൈസേഷൻ ആയി. അപ്പോൾ 3 മിനിറ്റ് ഈ 65 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാകുമ്പോൾ ഒരുപെട്ട ബാക്ടീരിയ അല്ലെങ്കിൽ സാൽമൺ പോലുള്ള ബാക്ടീരിയകൾ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം പരിശോധനകൾ നടത്തുകയും നേരത്തെ പറഞ്ഞ പോലെ നോട്ടീസ് കൊടുക്കുകയും
12: ഈ സ്റ്റാഫുകൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും?
11: തീർച്ചയായും വേണം. അവർക്ക് മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. മറ്റ് സാംക്രമിക രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹോട്ടൽ മേഖലയിൽ ജോലിക്ക് നിർത്താവുന്നുള്ള ഒരു നിബന്ധന നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധനയിൽ ഉറപ്പ് വരുത്തുന്നതുകൊണ്ട്
12: അവിടെ പോകുന്ന സമയത്ത് ഇതെല്ലാം
11: നോക്കാറുണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ ഹോട്ടൽ മേഖലയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജീവനക്കാരും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളായിരിക്കും, അടുത്ത പ്രാവശ്യം പരിശോധന ചെയ്യുമ്പോൾ അവർ കാണില്ല, അവർ മാറിപ്പോകും. അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഹോട്ടൽ മേഖലയിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിലും അത് പരിശോധന ചെല്ലുമ്പോൾ ചിലരെങ്കിലും മെഡിക്കൽ ഇല്ലാത്തവർ അവിടെ കാണാറുണ്ട്. അവർക്ക് നമ്മൾ നിയമ നടപടി സ്വീകരിക്കാറുമുണ്ട്. അപ്പോൾ മെഡിക്കലി ഫിറ്റായ ഒരാൾ മാത്രമേ ഭക്ഷ്യസാധനങ്ങൾ കൈകാര്യം ചെയ്യാനോ പാചകം ചെയ്യാനോ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമാണ്.
12: ഓക്കെ സർ, നമ്മൾ ഈ മാംസാഹാരത്തെ പറ്റി പറഞ്ഞു. ഇനി ഒരു കർഷകരെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു ഇൻസ്പെക്ഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ സർ. അപ്പോൾ എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള പച്ചക്കറികളായിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ട്. അവിടെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ഇൻസ്പെക്ഷനൊക്കെ വരാറുണ്ടോ?
11: ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഒരു പ്രതിസന്ധി അവിടെയാണ് നമ്മൾ കാണുന്നത്. കാര്യം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഫാം ടു ഫോർക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഫാർമേഴ്സിനെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൃഷിക്കാർ ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. ആ കൃഷിസ്ഥലത്ത് അമിതമായി പെസ്റ്റിസൈഡോ അതുപോലുള്ള കീടനാശിനികളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ ഫുഡ് ചെയിനിൽ വന്ന് ഫൈനൽ പ്രോഡക്റ്റ് ആവുന്ന നമ്മുടെ തീൻമേശ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃഷിക്കാരെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഭക്ഷ്യസുരക്ഷാ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെ ബോധവൽക്കരണം എന്നുള്ളൊരു മാർഗമാണ് സ്വീകരിക്കാനുള്ളത്. അപ്പോൾ അത് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായും ചേർന്ന് കൃഷിസ്ഥലങ്ങളിലേക്ക് അവരുപയോഗിക്കുന്ന എന്താണ് പെസ്റ്റിസൈഡ് എത്ര ഉപയോഗിക്കുന്നുണ്ട് ഏത് കാലഘട്ടത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും അവർക്കാവശ്യമായ ബോധവൽക്കരണം കൊടുക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃഷി വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്.
12: ഓക്കെ സർ, നമ്മുടെ ഈ ഒരു കൊച്ചു കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെ, സാറ് എനിക്ക് തോന്നുന്നു സാറ് ലാസ്റ്റ് കോഴിക്കോടാണ് വർക്ക് ചെയ്തത്, ഭക്ഷണത്തിന്റെ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തെ സ്നേഹിക്കുന്ന ഒരു നാട്ടിൽ നിന്നും രുചിയുള്ള ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, എരിവുള്ള ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ കൊല്ലത്തേക്കാണ് സാറ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ കണ്ട ഏറ്റവും കൂടുതൽ ഭക്ഷ്യസുരക്ഷാ ലംഘനങ്ങൾ സാറ് നോട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന കുറേ കംപ്ലൈന്റുകൾ എന്താണ്?
11: അത് ഫുഡിൻ്റെ കംപ്ലയിൻറ്റ് മിക്കവാറും എല്ലാ ജില്ലയിലും ഒരുപോലെ തന്നെ വൃത്തിഹീനമായി സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് വരാറുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ പഴകിയ ഭക്ഷണം തന്നു എന്നുള്ള പരാതി വരാറുണ്ട്. അപ്പോൾ വൃത്തിഹീനമായി നടത്തുന്ന ഇത് എന്ന് പറയുന്നത് ഹോട്ടലുകൾ പിന്നെ പബ്ലിക്കിൻ്റെ ഒരു നിലവാരം ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞു. അവരൊരു ഇൻ്റർനാഷണൽ ഹൈജീൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ നിലവാരത്തിലേക്ക് ഇവിടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഹോട്ടൽ എത്തി ചേർന്നിട്ടില്ല. പുതിയ ഹോട്ടലുകൾ വരുന്നത് പുതിയ ഹോട്ടലും റെസ്റ്റോറൻറ്റും ആ ഒരു നിലവാരത്തിലേക്ക് വരുന്നുവെങ്കിലും നിലവിലുള്ള പരമ്പരാഗതമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങൾ ആ ഒരു നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. അപ്പോൾ അത് കൺസ്യൂമറുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്ത് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ആണ്. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് പുതിയ പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനനുസരിച്ച് ഉള്ള പിന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സ്ഥാപനങ്ങൾ ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്.
12: അങ്ങനെയുള്ള സംഭവങ്ങൾ
11: ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും.
12: ഇതുപോലെ പൊതുജനങ്ങൾ കംപ്ലൈന്റ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്പെക്ഷൻ അപ്പുറത്തേക്ക് ജനങ്ങൾ നമ്മുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് സർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെ ജനങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പോകാറുണ്ടോ?
11: തീർച്ചയായും ദിവസവും നിരവധി പരാതികൾ നമുക്ക് പരാതി പറയുന്നതിന് നിരവധി മാധ്യമങ്ങളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ടോൾ ഫ്രീ നമ്പറുണ്ട്, മെയിൽ വഴി കംപ്ലയിൻ്റ് ചെയ്യാം. നമ്മുടെ ഈ ട്രേറ്റ് കേരള എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ആപ്പ് വഴി പിന്നെ കംപ്ലയിൻ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ നിരവധി മാർഗങ്ങളിലൂടെ പരാതി രജിസ്റ്റർ ചെയ്യുകയും അവയ്ക്കെതിരെ അന്വേഷിച്ച ആവശ്യമായ നടപടി എടുക്കുകയും ചെയ്യുന്നു. പിന്നെ കുറച്ചെങ്കിലും പരാതി വരുന്നതിലൊരു കുറച്ചെങ്കിലും വ്യക്തിവൈരാഗ്യം വെച്ച് വരുന്നതായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതെ അതെ, അവർക്കൊരു പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ചിലപ്പോൾ വില കൂടിപ്പോയാലും അവര് വില കൂടിയതായിരിക്കും അവരുടെ വിഷയം, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് മോശമായി പെരുമാറിയതായിരിക്കും, പെരുമാറ്റം അവരിഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും. പക്ഷേ പരാതി പറയുന്നത് ഫുഡ് മോശമായിരുന്നു എന്നുള്ള രീതിയിലാണ് പരാതി വരുന്നത്. അപ്പോൾ എന്ത് അതുമായി ബന്ധപ്പെട്ട അത്തരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും പരാതി പറയുന്നത് എപ്പോഴും ഫുഡ് മോശമായിരുന്നു എന്നുള്ള രീതിയിൽ അത് പരാതി വരുന്നത്. അത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് സജീവമായി ഈ ഇടപെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പരാതി കൂടുതലായിട്ട് വരുന്നത്.
12: ഒരുപാട് പരാതികൾ വരാറുണ്ട്.
11: അതെ അതെ അതെ അതെ.
12: ഓക്കെ സാർ, ഇനി അടുത്തതായിട്ട് നമ്മള് കുടിവെള്ളവും ഇപ്പോൾ പണ്ടത്തെ കണക്ക് കിണറിൽ നിന്നൊന്നും അല്ല നമ്മൾ എടുക്കുന്നത്, കുടിവെള്ളത്തിന് നമ്മൾ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇതേമേ ഇത് ഈ പറയുമ്പോഴും അടുത്ത ചില വിഷയങ്ങളെ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഒത്ര വെയിലത്തൂടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം നിറച്ചിട്ടാണെങ്കിലും ആ ചൂടൊക്കെ ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അപകടമാണ്, അവിടെയും പ്രശ്നം വരുന്നുണ്ട്. അതേസമയം തന്നെ വെള്ളം ഇങ്ങനെ മണിക്കൂറോളോളം വണ്ടിയിലൊക്കെ ദൂരെ ഒരുപാട് ദൂരം യാത്ര ചെയ്തായിരിക്കും ഓരോ സ്ഥലങ്ങളിലെത്തിക്കുക, അവിടെയും ഈ പറയുന്നത് പോലെയുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
11: തീർച്ചയായും നമ്മൾ ഈ ഈ വർഷം തന്നെ ഈ വേനൽക്കാലത്ത് കുടിവെള്ളം വെയിലേൽക്കുന്ന രീതിയിൽ കൊണ്ടുപോയ 8 വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പരിശോധനയുടെ ഭാഗമായി പിടിച്ച് പിഴ ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ നേരത്തെ പറഞ്ഞവർക്ക് അവർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരം പരിശോധന നടത്തുകയും നമ്മൾ പത്രവാർത്ത കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ വാഹനങ്ങൾ മിക്കവാറും ഒക്കെ പിന്നെ കവർ ചെയ്തിട്ടാണ് കുടിവെള്ളവും മറ്റ് പാനീയങ്ങളും കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. എന്നാലും അപൂർവമായിട്ട് അല്ലാത്ത വാഹനങ്ങളുണ്ട്, അവയെ നമ്മൾ പിടിച്ച് ഫൈൻ ചെയ്യുന്നുണ്ട്.
12: ഓക്കെ സാർ, അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിയ ഗ്രാഡ്സ് ക്യാൻസർ അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സക്കീർ ഹുസൈൻ സാറാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ സാറിനോട് കുറേ കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വൈകുന്നേരം 8:00 സ്റ്റുഡിയോ 91.2 ആൻഡ് റേഡിയോ.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിൽ ദ സൺഡേ സ്പെഷ്യൽ ന്യൂ തേജിംഗ് ആർട്ട് സ്കാൻസ്. അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സക്കീർ ഹുസൈൻ സാറാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. സാർ, ഇനി അടുത്തതായിട്ടുള്ള ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹാർബർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ മത്സ്യവും ഒക്കെ ഏറ്റവും പഴകിയതാണോ, അങ്ങനെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഏതൊക്കെ എത്ര സമയം കൂടുമ്പോൾ എത്ര ഇടവേളകൾക്കുള്ളിൽ നടക്കുന്നുണ്ട്?
1: ഹാർബറുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഫിഷറീസ് വകുപ്പുമായിട്ട് ചേർന്ന് ജോയിൻ്റായിട്ട് പരിശോധന നടത്താറുണ്ട്. ഹാർബറിൽ മത്സ്യം ഈ പറയുന്ന പോലെ എത്തുന്നതുവരെ മത്സ്യം സുരക്ഷിതമായിട്ട് തന്നെയാണ് വരുന്നത്. എന്നാലും ഹാർബറുകളുടെ നിലവാരം ഒരല്പം കൂടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടി വരേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുമുണ്ട്. അത് വരും കാലങ്ങളിൽ അങ്ങനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മത്സ്യോൽപ്പന്ന രംഗത്ത് കണ്ടുവരുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് മതിയായ ഐസ് ഇല്ലാതെ ഇതുകൊണ്ട് നടന്ന് വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ്. 1 കിലോ മത്സ്യം 1 കിലോ ഐസിട്ട് സൂക്ഷിക്കണമെന്നുള്ളതാണ്, അതാണ് നിയമം പറയുന്നത്. അപ്പോൾ ആ 1 കിലോ മത്സ്യത്തിൽ 1 കിലോ ഐസ് ഇട്ട് അല്ല സൂക്ഷിക്കുന്നതെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ മത്സ്യം കേടായി തുടങ്ങും. ഇവിടെ കണ്ടുവരുന്ന പരമ്പരാഗതമായിട്ട് 10,000 പേര് മത്സ്യം കൊണ്ടുനടന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ഐസ് ഉപയോഗിച്ച് അല്ല ഈ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ മത്സ്യം കേടായി തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ എടുക്കുന്ന മത്സ്യം ഈ ചൂട് സമയത്ത് വൈകിട്ട് വരെയൊക്കെ ഇരുന്ന് വിൽപ്പന നടത്തുന്നു. അപ്പോൾ അങ്ങനെ നിരവധി മത്സ്യം കേടായത് ആണെന്നുള്ള പരാതി വരുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് ഐസ് ഇടാത്തത് കൊണ്ടാണ്. പക്ഷേ അവർ പറയുന്നത് കെമിക്കൽ ആണ് എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. പക്ഷേ കെമിക്കലിൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല പരിശോധനയിൽ.
0: ഓക്കെ സാർ, ഇനി അടുത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്നതുപോലെ ആ സ്റ്റാഫുകൾക്കും ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ലൈസൻസ് വേണ്ടി വരുന്നുണ്ടോ?
1: തീർച്ചയായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ആവശ്യമാണ്. മിക്കവാറും എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ലൈസൻസ് എടുത്തിട്ടുണ്ട്. അവർ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിൽ നിന്ന് മാത്രമേ ഭക്ഷ്യസാധനങ്ങൾ മേടിച്ച് വിതരണം ചെയ്യാവൂ എന്നുള്ളത് നിയമത്തിനകത്ത് നിഷ്കർഷിക്കുന്നുണ്ട്.
0: ഓക്കെ സാർ, ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ പറയുന്നത് പോലെ ഫുഡ് സേഫ്റ്റിയുടെ അനുമതി വേണം,
1: നിയന്ത്രണം വേണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുകയോ ചെയ്താൽ അവർ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സൗജന്യമായിട്ട് പോലും നമ്മൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണമോ അല്ലെങ്കിൽ മറ്റ് പാനീയ വിതരണമോ നടത്തണമെങ്കിൽ പോലും നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ, അത് നിർബന്ധമാണ്.
0: ഓക്കെ സാർ, ഇനി ഈ പുതുച്ചോറുകൾ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ പഠിക്കാനൊക്കെ പുറത്തു വയ്ക്കുന്ന കുട്ടികൾക്ക് അമ്മ നൽകുന്ന അതേ രുചി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അല്ലെങ്കിൽ കൊച്ചിയിൽ ഞാൻ ഈ അടുത്ത് പോയ സമയത്ത് ഒരു കഞ്ഞി കംപ്ലീറ്റ് കഞ്ഞിക്കട കാക്കനാട് ഭാഗത്തായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയി കഴിക്കാനും, അല്ലെങ്കിൽ ആ ഒരു പഴമയുടെ തനിമയുടെ

0: നിരവധി സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10% ഇത്തരത്തിലുള്ള യൂണിറ്റുകളാണ്, ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷ്യ യൂണിറ്റുകളുണ്ട്. അവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അവരുടെ ആധാറും ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ വകുപ്പിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. 100 രൂപ മാത്രമാണ് ഫീസ്. അത് ഓൺലൈൻ വഴി അവർക്ക് ലൈസൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിരവധി സ്ഥാപനങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്.
1: എനിക്ക് തോന്നുന്നു ഹോട്ടലുകളും ഹോസ്പിറ്റലുകളും ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? ഇത് ഭയങ്കര കണക്ഷൻ ആണെന്ന് തോന്നുന്നു. നല്ല കുറേ ഭക്ഷണം കഴിക്കാം, കുറേ ഈ ജീവിതശൈലി രോഗങ്ങളെ പറ്റി പലപ്പോഴും ഡോക്ടേഴ്സ് വരുമ്പോൾ പറയുന്നത് മൊത്തം ഈ ഭക്ഷണങ്ങളാണ്. പക്ഷേ മലയാളികൾക്ക് ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു പാതയിൽ നിന്ന് ഒരിക്കലും മാറാനായിട്ട് ഇനിയും സാധിക്കുമെന്ന് തോന്നുന്നതുമില്ല. ആ ഒരു അവസരത്തിലാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രാധാന്യം. എത്രത്തോളം കർശനമായ നിയമങ്ങളും നടപടികളും വരുമ്പോൾ മാത്രമേ, നല്ല നിയമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ഇടയ്ക്കൊക്കെയുള്ള മിന്നൽ പരിശോധനകളൊക്കെ ആയിരിക്കാം ഏറ്റവും നന്നായിട്ട് അല്ലെ. നമുക്ക് ഒരു ഓഫീസിലാണെങ്കിലും നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു സാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നു. പറഞ്ഞതുപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങനെ ഒരു മിന്നൽ പരിശോധനയുടെയൊക്കെ ആവശ്യകതയും അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ സാർ?
0: ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. ഒരു നിയമം കൊണ്ടോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ടോ നമുക്ക് സുരക്ഷിത ഭക്ഷണം ആണെന്ന് 100% ഉറപ്പാക്കാൻ പറ്റില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ തന്നെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവേണ്ടതാണ്. നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ സുരക്ഷിതമാണോ എന്ന് ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി ശരിയാണോ എന്ന് നമ്മൾ ഒരിക്കലും നമ്മളോട് തന്നെ ചോദിക്കാറില്ല, നമ്മൾ ചിന്തിക്കാറുമില്ല. നമ്മുടെ ഭക്ഷണ രീതി പലപ്പോഴും തെറ്റായിട്ട് ആണ് ഇപ്പോഴത്തെ രീതി കാണുന്നത്. ഇപ്പോൾ രാത്രി ഏറെ വൈകി അമിതമായി ഫുഡ് കഴിക്കുക, അതും കഴിക്കുന്നത് ഷവർമ ഷവായി അല്ലെങ്കിൽ കുഴിമന്തി പോലുള്ള ഭക്ഷണം, അതുമായി ചേർന്ന് മയോണൈസ് ഇതുപോലെ കഴിച്ചിട്ട് ഒരു ദീർഘ റെസ്റ്റിലേക്ക് പോവുകയാണ്, ഉറക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് അവരുടെ ശരീരത്തിൽ അത് ദോഷകരമായി ബാധിക്കും. കൊഴുപ്പും ഉപ്പും ഒക്കെ അമിതമായി കൂടുതൽ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് അവർ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡും ഇത് ഈ രീതിയിൽ ഉപ്പ് അതുപോലെ കൊഴുപ്പ് അമിതമായതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒരു തെറ്റായ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. പണ്ട് കാലത്ത് പിന്നെ വൈകിട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞിയോ അല്ലെങ്കിൽ അതുപോലുള്ളതായിരുന്നു കഴിച്ചിരുന്നതെങ്കിൽ അത് നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, പല കുട്ടികളും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഫുഡാണ്, അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നു, ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊണ്ടുപോവുകയോ കഴിക്കുകയോ ചെയ്യുന്നില്ല, എന്തെങ്കിലും കിട്ടുന്നത് കഴിക്കുന്നു. വൈകിട്ട് അവർ ധാരാളം ഇത്തരത്തിലുള്ള പിന്നെ കൊഴുപ്പും ഉപ്പും കലർന്ന ഫുഡ് അമിതമായി കഴിക്കുകയും രാത്രി വളരെ വൈകി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു പുതു തലമുറയാണ് ഇപ്പോൾ വരുന്നത്. അത് യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും എപ്പോഴും ഒരുപക്ഷെ ഈ ശരിയായിട്ടുള്ള അവബോധവും ഇങ്ങനെയുള്ള ക്ലാസ്സുകളും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയതായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ് കൊല്ലം ജില്ലയിൽ തന്നെ ഇപ്പോൾ ആരോഗ്യ തളിക എന്നുള്ള രീതിയിലൊരു ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പുതിയ അറിവായിട്ടാണ് അവർ പറയുന്നത്. കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനത്തെ ഒരു ദിവസം കഴിക്കുന്നതിൽ 40% പച്ചക്കറികളായിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു ഹെൽത്തി പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10% ഫ്രൂട്ട്സ്, 25% മാത്രമേ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അരി ഗോതമ്പ് പോലുള്ള സാധനങ്ങളാകാവൂ, ബാക്കി 25% പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുമായിരിക്കണം. പക്ഷേ നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് തന്നെ ചോറ് ധാരാളം കഴിക്കാനുള്ള ഒരു വലിയ കുഴിയും കറികൾ ഒരു അല്പം അല്പം കഴിക്കാനുള്ള ചെറിയ ചെറിയ കുഴികളാണ്. ആ പ്ലേറ്റ് തന്നെ യഥാർത്ഥത്തിൽ തെറ്റാണ്. ഒരു ആരോഗ്യകരമായൊരു പ്ലേറ്റ് അല്ല, ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിന് 4 നമ്മൾ ഡിവൈഡ് ചെയ്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് പച്ചക്കറി, ഏതാണ്ട് ഒരു പോർഷൻ ഭാഗം ഫ്രൂട്ട്സ്, ഒരു പോർഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങി നമ്മളിപ്പോൾ അരി ആഹാരം, മറ്റേ പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് അതിനകത്ത് വലിയൊരു ചേഞ്ച് വരുത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അരി ആഹാരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങി ഒരല്പം കുറച്ചിട്ട് പ്രോട്ടീനും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരല്പം കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഭക്ഷ്യ നമ്മൾ കഴിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കണം നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. ഒരു ദിവസം ഒരു ആൾ ഏതാണ്ട് ഒരു 1000 ഗ്രാം ഭക്ഷ്യവസ്തു കഴിക്കും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതിനകത്തൊരു 400 ഗ്രാമോളം പച്ചക്കറി വെജിറ്റബിൾ ആയിരിക്കണം, 100 ഗ്രാമോളം ഫ്രൂട്ട്സ് ആയിരിക്കണം, ഒരു 200-250 ഗ്രാമിന് താഴെ ആയിരിക്കണം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്. ആ പ്രോട്ടീനും ഒരു 150-200 ഗ്രാം പ്രോട്ടീനും കഴിക്കേണ്ടത് ആവശ്യമാണ്.
1: ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരു ബോധം, ഇത് എൻ്റെ ശരീരമാണ് എൻ്റെ ആവതാണ് എന്നുള്ളൊരു ബോധത്തിൽ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അല്ലേ? വയറുനിറയെ
0: തീർച്ചയായും അവർ പിന്നെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്

0: ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവരവർ അറിഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്താണ് കഴിക്കുന്നത്, അത് എന്ത് മാത്രം ക്വാണ്ടിറ്റി എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് അവരവർ സ്വയം ചിന്തിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.
1: അതെ, തീർച്ചയായിട്ടും സാർ. സാർ, ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. ഇന്ന് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് നമ്മുടെ ജില്ലയുടെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ തന്നെ നമ്മുടെ കൂടെ ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു കാര്യം കൂടി സാറിനോട് ചോദിക്കാനായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു പേജും പ്രവർത്തനങ്ങളും ഒക്കെ സാർ പറഞ്ഞു. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി, ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഇത്ര ബെസ്റ്റ് ഹോട്ടൽസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് അങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ ജില്ല?
0: നമുക്കൊരു ഇട്രേറ്റ് കേരള എന്ന് പറയുന്ന ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ വർഷവും ഹോട്ടലുകൾ പരിശോധന നടത്തി ഹൈജീൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. റേറ്റിംഗ് കൊടുത്ത സ്ഥാപനങ്ങളെ അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളെ അതിനകത്ത് നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്,
1: സാധിക്കും.
0: ഇട്രേറ്റ് കേരള ആപ്പ്
1: കഴിക്കാൻ മുമ്പ് ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പോയിന്റ് കൊടുത്തിട്ടുള്ള,
0: അതെ അതെ, അത് സൈറ്റിൽ പിന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പേര് കിട്ടും, എത്ര സ്റ്റാർ ആണെന്ന് കിട്ടും, അതിനകത്ത് ലൊക്കേഷനിൽ അത് ആ ലൊക്കേഷനും കിട്ടും. ആ രീതിയിൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈജീൻ റേറ്റിംഗ് നടത്തുന്നുണ്ട് നമ്മൾ. പിന്നെ സ്ഥാപനങ്ങൾ പരിശോധിച്ചിട്ട് അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ അങ്ങനെയും കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അങ്ങനെ ഈ എല്ലാ ഈ ഫുൾ മാർക്കും കിട്ടുന്ന ഹോട്ടലുകാരോട് എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല ബോധമുണ്ട് എങ്ങനെ നടത്തണമെന്നും നല്ല ഭക്ഷണം കൊടുക്കണം. ഒരു ബിസിനസ്സിന് അപ്പുറത്തേക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ചിന്തയിലുള്ളവർക്ക് മാത്രം ഈ പറയുന്ന എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും.
0: അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം, അവർ പലയിടത്തും സർട്ടിഫിക്കറ്റ് അത് പിന്നെ ലാമിനേറ്റ് ചെയ്ത് ഒട്ടിച്ച്
1: വെക്കാറുണ്ട്.
0: എക്സലന്റ് ആണെന്നുള്ള ഇത് സർട്ടിഫിക്കറ്റ് വെക്കാറുണ്ട്.
1: നമ്മുടെ ജില്ലയിൽ അങ്ങനെ നോക്കുമ്പോൾ കുറേ ഉണ്ടല്ലോ,
0: കുറച്ച് സ്ഥാപനമുണ്ട്. 10-300 സ്ഥാപനങ്ങൾ ഹൈജീൻ റേറ്റിംഗ് നടത്തിയിട്ടുള്ള സ്ഥാപനമുണ്ട്, സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ള
1: സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് സാർ ഈ ഒരു അവസരത്തിൽ. കൊല്ലം ജില്ലയിൽ നിന്നും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ തന്നെ നമ്മളോട് കൂടെ ചേർന്നതിന് ഹൃദ്യമായ നന്ദി. കേൾക്കുന്ന നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തെ റേഡിയോ ആണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ജില്ലയുടെ മേധാവി എന്ന നിലയിൽ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഷോർട്ട് ഒരു ഉപദേശം പോലെ ഞാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാമോ?
0: ഉപഭോക്താക്കളോട് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞ് കഴിക്കുക, എന്തുമാത്രം കഴിക്കണം എന്നുള്ളത് നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസറാവുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ആരോഗ്യവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അറിഞ്ഞ് എന്താണ് എന്തുമാത്രം കഴിക്കാം എന്നുള്ളത് അറിഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് പൊതുജനത്തോടായി പറയാനുള്ള ഉപദേശം.
1: ഓക്കെ, ഇനി നാളെയും മറ്റന്നാളുമായിട്ടുള്ള ജില്ലയുടെ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു സർ. ഇതുപോലെ ജനകീയ ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തി ആളുകളിലേക്ക് ഒരു തൈയെങ്കിലും, അതായത് ഒരു ബോധത്തിന്റെ ഒരു തൈയെങ്കിലും നടാൻ നമുക്ക് സാധിക്കണമെന്ന് ആശംസിക്കുന്നു സർ. താങ്ക് യു സർ.
0: ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ സജീവമായൊരു ഡിസ്കഷൻ ആയിരുന്നു, നല്ല പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ റേഡിയോ 91.2 എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു സർ. താങ്ക് യു.
0: താങ്ക് യു.
1: ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സക്കീർ ഹുസൈൻ സാറാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കനാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേഡിയോ 91.2 റേഡിയോ അറിയൂ, ആസ്വദിക്കൂ, ആഘോഷ.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രുചി താളത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് ഐശ്വര്യാണ് കേട്ടോ. ഇന്ന് ഉച്ചക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചൊരു വിഭവം ആണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ചക്ക ഇടാൻ പോയാലോ. ചക്കയൊക്കെ വിളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് വിളഞ്ഞ ചക്കയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇടിച്ചക്ക കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് അധികം വിളയാത്ത കുഞ്ഞു ചക്കയെന്ന് നോക്കിയിടേണ്ടതുണ്ട് കേട്ടോ. ആ ചക്കയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചക്ക വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി എടുക്കാം കേട്ടോ. അധികം ചെറുതായിട്ട് അരിയണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ വേണം ഈ ഒരു ഇടിച്ചക്കയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാൻ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇടിച്ചക്കയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും തുമരപ്പരിപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് സാമ്പാറിന്റെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം അല്ലേ. സ്റ്റൗ കത്തിച്ച് നമുക്കൊരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം കേട്ടോ. ഈ ഒരു കടുകൊക്കെ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് 5-6 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തക്കാളി എടുത്ത് അരിഞ്ഞു വെക്കാം. ദേ നമ്മൾ തക്കാളി അരിഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു തക്കാളി കൂടെ ഈ ഒരു ഉള്ളിയിലേക്കൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഓടി വായോ. ഇത് എൻ്റെ റേഡിയോ 91.2 ചിത്താളം.

0: തിരികെത്താം. ഇത് എന്റെ റേഡിയോ 91.2 രുചിതാളം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഐശ്വര്യാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇടിച്ചക്ക സാമ്പാറിലേക്കുള്ള പരിപ്പും ഇടിച്ചക്കയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ കടുകൊക്കെ പൊട്ടിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് സാമ്പാർ പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിയൊക്കെ ഇട്ട് വന്ന ശേഷം ആ ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന പരിപ്പും ഇടിച്ചക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സാമ്പാറിലേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോഴേ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിന് മാത്രം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ദേ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല മണമാണ് കേട്ടോ സാമ്പാറിൻ്റെ. ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലെങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ നമ്മുടെ സാമ്പാറിന്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇടിച്ചക്കയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു വിഭവം നമ്മൾ എപ്പോഴും തോരനൊക്കെ അല്ലേ വെക്കുന്നത്. സാമ്പാർ കൂടി വെച്ച് നോക്കൂ. എല്ലാവരുടെയും അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: മഴയിങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
2: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
3: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
7: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
8: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: അവന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: പറയല്ലോ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും യുഎസ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം എൽപിജി സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം എൽപിജി പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആരാധകരാണ് ടൌൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീംകുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, പി സി വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീംകുമാറെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീംകുമാറെന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീംകുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരനെന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിന്റേതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
1: സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 mm വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്. കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,12,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമപ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരമർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങളേറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഇ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहे. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ളാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1 ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2 ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെഎൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മഴയിങ്ങെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയം ഒരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

பேசிட்டு இருக்கியா நீ?

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു ഇരിക്കും.

0: അവൾ മുട്ടയിടുന്ന കണ്ട. ഇനി അവൻ ആ മുട്ടയെടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടെ ആരാണ് അതിനോട് വലിയ വർത്താനൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാച്ചന അമ്മച്ചി.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: കിഴക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.
1: അപ്പം മോനെ ദസ്തക്കീറേ, മാസലാമ്മ.

0: ഇനി ഇപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുനെല്ലി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറും. പ്രത്യേകമായി മന്ത്രിച്ച ഒരു ചരട് തരുന്നുണ്ട് നിനക്ക്.
1: എന്റെ കുറച്ച് ആളുകൾ വരാനുണ്ട്.
0: അവര് വരട്ടെ, നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചു.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പാട്ടുകൂട്ടിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
2: വേണ്ടല്ലോ, ലുലു മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർമാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കോച്ചെറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
5: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
6: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
7: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
9: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2
1: മഴയിങ്ങെത്തി. ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
2: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
8: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
7: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
9: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
10: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
11: പിന്നെ തീർച്ചയായും വാങ്ങണം.
10: എവിടെ നിന്നും വാങ്ങാനാ?
11: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
10: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
11: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
12: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24-ആം വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
13: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
12: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഓരോ നിമിഷവും കേൾക്കൂ എന്റെ റേഡിയോ 91.2. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
6: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരെയും ചെയ്യാം.
7: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് June 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
8: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
9: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന് വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: വൈബ് നമ്മുടെ പാട്ട് കേൾക്കൂ എന്റെ റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
10: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
2: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
3: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
4: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: രണ്ടായിരത്തി 2026 പരിസ്ഥിതി ദിനവും കടന്നുപോയി. നാടാകെ ആഘോഷങ്ങളായിരുന്നു. വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് കേരളത്തിന്റെ എല്ലാ സ്കൂളുകളും ഓഫീസുകളും ക്ലബുകളും കോളേജുകളും ആശുപത്രികളും എല്ലാം പരിസ്ഥിതി ദിനം കൊണ്ടാടി. പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണോ ആചരിക്കുകയാണോ വേണ്ടത് എന്നുള്ളത് ചിലരൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നു. 365 ദിവസത്തിൽ ഒരു ദിവസം മാത്രം പരിസ്ഥിതിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മതിയോ? പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ദിവസങ്ങളല്ലേ എന്നും ചിലർ സംശയം പ്രകടിപ്പിക്കാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ആളുകൾ അവർ ചെയ്ത വൃക്ഷത്തൈ നടീലിന്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും വരാറുണ്ട്. എന്തായാലും ആകെ മൊത്തം ഒരു ബഹളമയമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ജൂൺ മാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ. 1974 ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം നടന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ആഹ്വാനപ്രകാരം ലോകത്ത് ആകെ പരിസ്ഥിതിക്ക് നാശം വന്നു തുടങ്ങിയ ഒരു കാലയളവിൽ വലിയ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി ദിനാചരണം ആരംഭിച്ചത്. ഏതാണ്ട് 52 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇക്കാലയളവിലെല്ലാം ലോകമെമ്പാടും ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ടെങ്കിലും കേരളത്തിലും പരിസ്ഥിതി ദിനാചരണത്തിന്റെ അലയൊലികൾ മുഴങ്ങുന്നു. വൃക്ഷത്തൈ നടീൽ മാത്രമാണ് പരിസ്ഥിതി ദിനാചരണം എന്ന് എങ്ങനെയോ ധരിച്ചുവെച്ച കുറേയധികം പേരെങ്കിലും ഉണ്ട്. നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എല്ലാം മറികടക്കാൻ വൃക്ഷത്തൈ നട്ടതുകൊണ്ട് കഴിയില്ല എന്നുകൂടി ഓർക്കണം. മനുഷ്യരാശി നേരിടുന്ന പ്രതിസന്ധികൾ പലതാണ്. അത് ഓരോ കാലങ്ങളിലും ഓരോന്നായിരുന്നിരിക്കും. ഊർജ പ്രതിസന്ധിയാണ് നാം മിക്കപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മുടെ എല്ലാ ഊർജ സ്രോതസ്സുകളും വറ്റിക്കൊണ്ടിരിക്കുന്നു. കൽക്കരിയുടെയും വെള്ളം ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന്റെയും ഒക്കെ മേഖലകൾ നിരവധി വെല്ലുവിളികളെ നേരിടുന്നു. ഇനി എത്ര കാലം ആ രീതിയിൽ നമുക്ക് ഊർജം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള പ്രശ്നമുണ്ട്. ധാരാളമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നാം വളരെയധികം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു. പെട്രോളും ഡീസലും ഒക്കെ കുറഞ്ഞു വരികയാണ്. അവിടെയും പ്രതിസന്ധിയുണ്ട്. ഇവയൊക്കെ മറികടക്കാനുള്ള വഴികൾ ധാരാളിത്തത്തിന്റെ പാതകൾ ഉപേക്ഷിച്ചിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന സംസ്കാരമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിയലാണ് പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം. പൊതുഗതാഗത സംവിധാനങ്ങളുടെ പരാജയം വലിയ മറ്റൊരു പ്രതിസന്ധിയാണ്. നിറഞ്ഞു കവിഞ്ഞ് വാഹനങ്ങൾ പോകുന്ന വഴികൾ, ഒന്നും തന്നെ നടക്കാത്ത സാഹചര്യങ്ങളിൽ പെട്ടുപോയ തെരുവുകൾ, ഇതൊക്കെ നമ്മുടെ കാലം കാണുന്ന പ്രതിസന്ധികളാണ്. ആവശ്യമില്ലാത്തപ്പോൾ ഫാനും ലൈറ്റും ഓഫാക്കുക എന്നുള്ളതെങ്കിലും മിനിമം ചെയ്യാത്തവർ, അത്യാവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലും എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിക്കുന്നവർ, അങ്ങനെ പോകുന്നു ധാരാളിത്തക്കാരുടെ കാര്യങ്ങൾ. വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പലരും പലപ്പോഴും ഇതൊക്കെ വെക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലാണ്. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങളും ഇതിൽ പങ്കെടുത്തു എന്ന് കാണിക്കുന്നതിനോ വേണ്ടിയോ മാത്രം ചെയ്യുന്നവരുമുണ്ട്. ആയിക്കോട്ടെ, അവരും ഒരു സന്ദേശം ഉള്ളിൽ പേറുന്നല്ലോ എന്ന് ആശിക്കാം. മുൻകാലങ്ങളിൽ വെച്ച വൃക്ഷത്തൈകളെല്ലാം വളർന്നോ എന്ന് ഒരു വർഷം കഴിയുമ്പോഴെങ്കിലും നാം നോക്കേണ്ടതല്ലേ? അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിസ്ഥിതി ദിനം നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിലും ആ ചോദ്യം തന്നെ തുടരും. നമുക്ക് വിവിധ മാർഗങ്ങളിലൂടെ ഊർജം സംരക്ഷിക്കാം. സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒരുപാട് വീടുകളിൽ അത് ആരംഭിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറയുന്നെങ്കിലും വേണ്ട രീതിയിൽ അതും നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്ലാസ്റ്റിക് കാരി ബാഗുകൾക്ക് പകരം തുണി കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കാൻ പറഞ്ഞു ചിലരൊക്കെ ചെയ്യുന്നു. എന്നാൽ അതും വേണ്ടത്ര വിജയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സമൂഹത്തിന് എത്ര കാലം പ്രചാരണങ്ങളിലൂടെ മാത്രം ജീവിക്കാൻ കഴിയും എന്നതും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പരിസ്ഥിതി ദിനവും ഒരുപാട് ചോദ്യങ്ങൾ ആലോചിക്കുന്നവർക്ക് നേരെ വിരലുയർത്തി നിൽക്കുകയാണ്. പരിസ്ഥിതി ദിനം 2027 ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അന്നും നമ്മൾ വെച്ച വൃക്ഷത്തൈകൾ അവിടെ ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു വൃക്ഷത്തൈ വെച്ചുകൊണ്ട് വീണ്ടും ചിത്രങ്ങളെടുത്ത് തൽക്കാലം ശാന്തി നേടേണ്ടി വരും എന്ന് കാലാന്തരത്തിൽ കണ്ട കാഴ്ചകളിലൂടെ പറഞ്ഞു പോകുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണം.

0: ഓഫീസിന്നെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
2: കാലാന്തരം.
3: കൈയക്ഷരം മോശമായതുകൊണ്ട് വിഷമിച്ച പലരുമുണ്ട്. കൈയക്ഷരം മോശമായതുകൊണ്ട് ബുക്കിൽ എഴുതാൻ മടിയുള്ളവരുമുണ്ട്. പുതിയ കാലത്ത് അതൊന്നും ഒരു വിഷയമല്ല. കമ്പ്യൂട്ടറിലോ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലോ ഒക്കെ എഴുതിക്കൊണ്ട് മനോഹരമായ പ്രിന്റുകൾ എടുത്ത് നമുക്കതിനെയൊക്കെ മറികടക്കാൻ ഇന്ന് കഴിയും. എങ്കിലും കൈയെഴുത്തിന്റെ സൗന്ദര്യം അത് വേറൊന്നു തന്നെയാണ്. പഴയ ക്ലാസ് മുറികളിൽ ഇരുന്നപ്പോൾ ചിലപ്പോൾ അധ്യാപകർ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, ഹാൻഡ് റൈറ്റിംഗ് കൈയെഴുത്ത് മോശമാണ് എന്ന കാരണത്താൽ. ആരെയും കാണിക്കാൻ കൊള്ളാത്ത കൈയക്ഷരവുമായി വിഷമിച്ചു നടന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആരെയും മോഹിപ്പിക്കുന്ന കൈയക്ഷരങ്ങൾ കൊണ്ട് കീഴടക്കിയ മനുഷ്യരുമുണ്ട്. നന്നായി പഠിക്കുമ്പോഴും മോശം കൈയക്ഷരമുണ്ടായിരുന്നവരുണ്ട്. നല്ല കൈയക്ഷരമുണ്ടായിട്ടും പഠിക്കാൻ നന്നായി കഴിയാതെ പോയ ആളുകളുമുണ്ട്. ഒരിക്കലും കൈയെഴുത്ത് നന്നായതുകൊണ്ട് തലയിലെഴുത്ത് നന്നാവണമെന്നില്ല, ആയിക്കൂടൊന്നുമില്ല. ഒന്നും അവസാനമല്ല, ചിലതിന്റെയൊക്കെ ആരംഭവുമായേക്കാം. കൈയെഴുത്തിന്റെ കാര്യം ഇവിടെ പറയാൻ കാരണം, ലോക പ്രശസ്തരായ പലരുടെയും ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു. നമ്മുടെ നാടിന് പ്രിയങ്കരനായ മഹാത്മാഗാന്ധിയുടെ കൈയെഴുത്ത് മോശമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും നാം കാണുന്ന കൈയക്ഷരത്തിന്റെ ഭംഗി അല്പം മോശമാണ് എന്ന് പറയാം. റഷ്യൻ എഴുത്തുകാരനായിരുന്ന ലിയോ ടോൾസ്റ്റോയ് തന്റെ അക്ഷരങ്ങൾക്ക് ഭംഗിയില്ലാത്ത കാരണം ഭാര്യയെ കൊണ്ടാണ് അത് എഴുതിച്ചിരുന്നത് എന്ന് പറയുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന ലോകത്തെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ തന്റെ കൈയെഴുത്തിന്റെ കാര്യത്തിൽ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുള്ളയാളാണ്. സംഗീതജ്ഞനായ ബിധോവനും കൈയെഴുത്ത് അവ്യക്തമായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനും കൈയെഴുത്തിന്റെ കാര്യത്തിൽ ദയനീയമായ എഴുത്തായിരുന്നത്രേ. ഐസക് ന്യൂട്ടൺ, ചാൾസ് ഡാർവിൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യവും വ്യത്യസ്തമല്ല. മോശപ്പെട്ട ഹാൻഡ് റൈറ്റിംഗിലൂടെ വിഷമിച്ചു നടന്ന മനുഷ്യർ. പക്ഷേ അവരൊക്കെ കണ്ടെത്തിയതും എഴുതിയതുമൊക്കെ വലിയ വലിയ ശാസ്ത്ര സത്യങ്ങൾ, മനുഷ്യരെ സംബന്ധിച്ച് എല്ലാ കാലവും ഓർക്കാനുള്ള കാര്യങ്ങൾ ഒക്കെയായിരുന്നു. പറഞ്ഞു വന്നത് കൈയെഴുത്തിനെ കുറിച്ചാണ്. കൈയെഴുത്ത് നന്നായതുകൊണ്ട് മാത്രം ഇന്ത്യൻ ഭരണഘടനയിൽ നിർണായകമായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു മനുഷ്യനെ ഇതിനോടൊപ്പം നമുക്ക് പരിചയപ്പെടാം. ഡൽഹി സ്വദേശിയായ പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്ന മനുഷ്യൻ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ സഭയ്ക്ക് അതിനൊരു ഒറിജിനൽ പ്രതി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ടൈപ്പ്റൈറ്ററുകളുടെ കാലമാണ്, കമ്പ്യൂട്ടറുകളൊന്നും ഉണ്ടായിട്ടില്ല. ടൈപ്പ്റൈറ്ററുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം നല്ല കൈയക്ഷരമുള്ള ഒരാളെ കണ്ടെത്തി അയാളെ കൊണ്ട് യഥാർത്ഥമായ ഒരു പ്രതി എഴുതി ഉണ്ടാക്കണമെന്ന് ഭരണഘടനയുടെ നിർമ്മാണ സമിതി ആഗ്രഹിച്ചു. അങ്ങനെ അവർ കണ്ടെത്തിയത് പ്രേം ബിഹാരി നരൈൻ റൈസാദ എന്നയാളെയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒറിജിനലായിട്ടുള്ള രണ്ട് കോപ്പികളുണ്ട്, ഒന്ന് ഹിന്ദിയിലും മറ്റൊന്ന് ഇംഗ്ലീഷിലും. 16 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുമുള്ള കടലാസിലെഴുതിയ കൈയെഴുത്ത് പ്രതിക്ക് 251 പേജുകളുണ്ട്. ഭാരം 3.75 കിലോഗ്രാം. 1000 വർഷത്തോളം കേടുകൂടാതെ ഇരിക്കാനുള്ള ശേഷി ഈ ഗ്രന്ഥത്തിനുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും പ്രത്യേകമായി നിർമ്മിച്ച പേപ്പറിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ രണ്ട് പ്രതികളും എഴുതിയുണ്ടാക്കിയത്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട ഒരു പേടകത്തിൽ ഹീലിയം വാതകം നിറച്ചാണ് ഭരണഘടനയുടെ ഈ പ്രതികൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. മനോഹരമായ ഇറ്റാലിക് കാലിഗ്രാഫി ശൈലിയിലാണ് ഇവ എഴുതപ്പെട്ടത്. പ്രേം ബിഹാരി നരൈൻ റൈസാദയ്ക്ക് 1 രൂപ പോലും പ്രതിഫലം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പകരം ഭരണഘടനയുടെ എല്ലാ പേജുകളുടെയും താഴെ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏറ്റവും അവസാന പേജിൽ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ പേര് കൂടി എഴുതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കപ്പെടുകയും 6 മാസം കൊണ്ട് പ്രേം ബിഹാരി തന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സഹായിക്കാനായി ടാഗോറിന്റെ വിഖ്യാത പഠനശാലയായ ശാന്തിനികേതനിൽ നിന്നുള്ള അതുല്യ കലാകാരൻ നന്ദലാൽ ബോസും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പങ്കുചേർന്നു. മനോഹരമായ ചിത്രപ്പണികൾ ചെയ്ത് ആ പുസ്തകം വളരെ ഗംഭീരമാക്കി. കല്ലിൽ നിന്നും വേർതിരിച്ചെടുത്ത വർണ്ണങ്ങൾ, സ്വർണം മുതലായവ ഇതിനെ മനോഹരമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം ചിത്രങ്ങൾ

ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന ആ അടയാളങ്ങൾ കൂടി ഇതിൽ പതിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപം പ്രാപിക്കുന്നത് എല്ലാവരും കണ്ടുനിന്നു. ഇന്നും നമ്മുടെ പാർലമെന്റിൽ വളരെ ആദരവോടെ ഈ ഭരണഘടനയുടെ കോപ്പികൾ രണ്ടും ഇരിക്കുന്നു. 1000 വർഷമെങ്കിലും അവ ഇതേപടി നിലനിൽക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കൈയെഴുത്ത് നന്നായാൽ ഭരണഘടന വരെ എഴുതി ഉണ്ടാക്കാൻ കഴിയും എന്ന് ഇത് വ്യക്തമാക്കുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കാലാന്തരം
4: കാലാന്തരം തുടരുന്നു. ഒളിമ്പിക്സ് എക്കാലവും സ്പോർട്സ് പ്രേമികളുടെ, അത്ലറ്റുകളുടെ സ്വപ്നമാണ്. അവരൊക്കെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു മേഖലയാണ്. ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് കൊടുക്കുന്നത് സ്വർണ മെഡലാണ്. എന്നാൽ അതിൽ എത്രത്തോളം സ്വർണമുണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ്. സ്വർണത്തിന് ലോകത്താകമാനം വില കൂടിയ കാലം കൂടിയാണല്ലോ. കാലാന്തരത്തിൽ അതും ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഒളിമ്പിക്സിൽ സ്വർണ മെഡൽ കിട്ടിയാൽ കിട്ടുന്നത് മുഴുവൻ സ്വർണം കൊണ്ടുള്ള മെഡൽ തന്നെയാണോ എന്നത് ഒരു സംശയമാണ്. നമുക്കൊക്കെ അങ്ങനെ സംശയങ്ങൾ ധാരാളം ഉള്ളവരാണല്ലോ. കിട്ടുന്ന ഏത് സമ്മാനത്തെയും സംശയത്തോടെ കാണുകയും അത് തുറന്നു നോക്കുകയോ പൊളിച്ചു നോക്കുകയോ സംശയത്തോടെ വീക്ഷിക്കുകയോ ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. മുഴുവൻ മെഡലിലും സമ്പൂർണമായും സ്വർണം തന്നെയാണോ എന്ന് ഉത്തരം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആധുനിക ഒളിമ്പിക്സിന്റെ കാലത്ത് ഈ മെഡലുകളെല്ലാം പൂർണമായും സ്വർണം കൊണ്ടല്ല നിർമ്മിക്കുന്നത് എന്നാണ് വാർത്തകൾ. അവയുടെ പ്രധാന ഭാഗം വെള്ളി കൊണ്ട് നിർമ്മിക്കും. അതിന്റെ പുറത്ത് ഒരു നേർത്ത സ്വർണപ്പാളി പൂശിച്ചേർക്കുന്നു. പാരീസിലെ 2024 നടന്ന ഒളിമ്പിക് ഗെയിംസിലും വിതരണം ചെയ്ത സ്വർണ മെഡലുകൾ ഏകദേശം 529 ഗ്രാം ഭാരമുള്ളവയായിരുന്നത്രേ. അതിൽ ഭൂരിഭാഗവും വെള്ളിയായിരുന്നു. സ്വർണത്തിന്റെ അളവ് തുലവും കുറവ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിയമമനുസരിച്ച് സ്വർണ മെഡലിൽ കുറഞ്ഞത് 6 ഗ്രാം ശുദ്ധ സ്വർണം ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് സ്വർണ മെഡലിന്റെ പേരും തിളക്കവും സ്വർണത്തിന്റേത് പോലെയാവുമ്പോഴും അതിന്റെ ഭാരം വെള്ളിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ മറ്റൊരു ചരിത്രമുണ്ട്. 1896 നടന്ന ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയവർക്ക് വെള്ളി മെഡലും രണ്ടാം സ്ഥാനക്കാർക്ക് വെങ്കല മെഡലുമായിരുന്നു. പിന്നീടാണ് ഒന്നാം സ്ഥാനക്കാർക്ക് സ്വർണം നൽകണമെന്ന അഭിപ്രായമുണ്ടായത്. അങ്ങനെ ഒന്നാം സ്ഥാനം സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമായി മാറി. പൂർണമായും സ്വർണം കൊണ്ടുള്ള മെഡലുകൾ വിതരണം ചെയ്തു വരവേ 1912 ഒളിമ്പിക്സിൽ സ്വർണത്തിന് വില ഉയർന്ന കാരണം ഒളിമ്പിക്സ് അസോസിയേഷൻ സ്വർണപ്പാളി പൂശിയ വെള്ളി മെഡൽ നൽകാൻ തീരുമാനമെടുത്തു. ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് വെള്ളി കൊണ്ട് നിർമ്മിച്ച് സ്വർണം പൂശിയ മെഡലുകൾ കൊടുക്കാൻ തുടങ്ങിയത്. ഒളിമ്പിക്സിൽ സ്വർണം നേടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിൽ ചെമ്പുണ്ടോ വെള്ളിയുണ്ടോ എന്ന് നോക്കുന്നതിൽ അർത്ഥമില്ല. ഇതിൽ ഉപയോഗിക്കുന്ന ലോഹത്തിന്റെ വിലയിലല്ലല്ലോ കാര്യം. അതിന്റെ പ്രതീകാത്മക മൂല്യമാണ് പരിഗണിക്കുന്നത്. ഒളിമ്പിക്സ് സ്വർണ മെഡലിന് സ്വർണം കുറവായിരിക്കാം, ചില കറികളിൽ ഉപ്പ് കുറവായിരിക്കാം എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടാൻ ഒരു കായിക താരം തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ചെലവഴിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ആ മെഡലിന്റെ വില സ്വർണത്തിന്റെ അളവ് വെച്ചല്ല തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി അവർ കണ്ട സ്വപ്നങ്ങളിലാണ് കാലാന്തരത്തിൽ ഒളിമ്പിക്സിന്റെ സ്വർണത്തെ കുറിച്ചുകൂടി നാം ചർച്ച ചെയ്യുന്നു. പ്രതിസന്ധികൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, അവയെ നേരിടുന്ന രീതിയാണ് മനുഷ്യനെ നിർവചിക്കുന്നത്. കവിയും സാഹിത്യ നിരൂപകനും പത്രാധിപരുമായിരുന്നു വില്യം ഏണസ്റ്റ് ഹെൻലി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഇൻവിക്ടസ് എന്ന അദ്ദേഹത്തിന്റെ കവിതയിലൂടെയാണ്. മനുഷ്യന്റെ അദമ്യമായ ആത്മവിശ്വാസവും പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും ആഘോഷിക്കുന്ന കവിതയാണ് ഇൻവിക്ടസ്. ലോക സാഹിത്യത്തിൽ ഏറ്റവും പ്രചോദനാത്മകമായ രചനകളിൽ ഒന്നാണ് ഇൻവിക്ടസ്. ഇംഗ്ലണ്ടുകാരനായിരുന്നു വില്യം ഏണസ്റ്റ് ഹെൻലി. ബാല്യത്തിൽ തന്നെ കടുത്ത ജീവിത പരീക്ഷണങ്ങളിലൂടെ അയാൾ കടന്നുപോയി. 12 വയസ്സുള്ളപ്പോൾ ക്ഷയരോഗം പിടിപെട്ടു. ക്രമേണ രോഗം ഗുരുതരമായി. 16 വയസ്സിൽ ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് വലതുകാലിനും ഒരു അപകടമുണ്ടായി. പരിക്കുപറ്റി മാസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന അദ്ദേഹത്തിന് നിരന്തരം വേദനകളും ശാരീരിക പീഡനങ്ങളും കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടിലായി. ഈ ദുരിതങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹം തകർന്നില്ല. യുവാവായിരുന്ന ആ എഴുത്തുകാരന് ജീവിതത്തിന്റെ മറ്റൊരു ഫിലോസഫി പിടികിട്ടി. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലും ആത്മാഭിമാനത്തിലും അദ്ദേഹം അഗാധമായി വിശ്വസിക്കാൻ തുടങ്ങി. വിധി എത്ര കഠിനമായാലും മനുഷ്യന് തന്റെ മനസ്സിനെ കീഴടക്കാൻ ആരെയും അനുവദിക്കേണ്ടതില്ല എന്ന ആശയം അദ്ദേഹം തന്റെ രചനകളിൽ എഴുതിച്ചേർക്കാൻ തുടങ്ങി. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ എന്ന വരികൾ അദ്ദേഹത്തിൻ്റെതാണ്. എന്റെ വിധിയുടെ അധിപൻ ഞാനാണ്, എന്റെ ആത്മാവിന്റെ കപ്പിത്താൻ ഞാനാണ് എന്നൊക്കെ ആ കിടക്കയിൽ കിടന്ന് അദ്ദേഹം എഴുതി. ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം മാത്രമായി ഇത് കാണാൻ കഴിയില്ല. വർഷങ്ങളോളം അനുഭവിച്ച വേദനയുടെയും രോഗത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇതൊക്കെ എഴുതിയത്. അതൊക്കെ അയാളുടെ ആത്മസാക്ഷ്യമാണ്. വില്യം ഹെൻറി സാഹിത്യ ലോകത്തും പത്രപ്രവർത്തന രംഗത്തുമൊക്കെ വളരെയധികം പ്രവർത്തനങ്ങളിലൂടെ നിരവധി ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു കാൽ ഇല്ലാതെയാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത് എന്ന് ഓർക്കണം. എന്നാൽ ഊർജത്തിനും പ്രവർത്തനങ്ങൾക്കുമൊന്നും യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ടായില്ല. ലളിതമായ ജീവിത ദർശനം. ജീവിതം അനീതികൾ കൊണ്ട് നിറഞ്ഞതാകാം, വേദന നിറഞ്ഞതാകാം, പക്ഷേ മനുഷ്യന്റെ ആത്മാഭിമാനവും ധൈര്യവും അതിനേക്കാൾ വലുതാണ്. ദൈവം, വിധി, സമൂഹം എന്നിവയേക്കാൾ വ്യക്തിയുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. തന്റെ ഏക മകളും ചെറുപ്പകാലത്ത് തന്നെ മരണമടഞ്ഞു. ഈ സംഭവവും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. എങ്കിലും അദ്ദേഹം തന്റെ പ്രവർത്തികൾ തുടർന്നു. 1903 54 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു. വർഷങ്ങൾ നീണ്ടുനിന്ന യാതനകളുടെയും വേദനകളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒടുക്കം അങ്ങനെയായിരുന്നു. ഒരു കവിയായി മാത്രമല്ല, ശരീരം തളർന്നാലും മനസ്സ് തോൽക്കേണ്ടതില്ലെന്ന് സ്വയം തെളിയിച്ച വലിയ മനുഷ്യൻ അദ്ദേഹമാണ് ഇങ്ങനെ എഴുതിയത്. പ്രതിസന്ധികൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, പ്രതിസന്ധികളെ നേരിടുന്ന രീതിയാണ് മനുഷ്യനെ നിർവചിക്കുന്നത് എന്ന്. ഒരു നൂറ്റാണ്ടിലേറെ കഴിഞ്ഞിട്ടും ഹെൻലിയുടെ വായനയിലൂടെ ആ ശബ്ദം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഉള്ളിൽ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലാന്തരത്തിന്റെ ഓർമ്മപ്പൂക്കൾ വില്യം ഹെൻലിയുടെ മുന്നിൽ നേരുന്നു. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി കാലാന്തരം അടുത്തയാഴ്ച ഇതേ സമയത്ത് കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽ.

ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, എന്താണ് ഇത്രയും മഹത്തായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മോട് മറ്റുള്ളവർക്കുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങൾ നമുക്ക് സ്വാധീനിക്കാനേ ആവില്ല. അത് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? നാം ഒരാളോട് എത്ര നന്നായി പെരുമാറിയാലും അയാളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരമാണെന്ന് ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നമുക്കൊരാൾ എത്ര പ്രിയപ്പെട്ടതാണെന്ന് നാം വിശ്വസിക്കുന്നുവോ അയാൾക്ക് നാം അത്രയും പ്രിയപ്പെട്ടതാകണമെന്നില്ലെന്ന് നാം ജീവിതത്തിൽ നിന്ന് പഠിച്ചില്ലേ? നാം ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ചിലർ അല്പം പോലും വിശ്വസിക്കാനാകാത്തവരാണെന്നും ചില അനുഭവങ്ങളിൽ നിന്ന് നാം പഠിച്ചില്ലേ? ഇതൊക്കെ തന്നെയാണ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നാം അല്ലാത്ത ആളുകളോട് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനെ നമുക്കൊരു കാരണവശാലും നിയന്ത്രിക്കാനാവില്ല. നമുക്കാകെ നിയന്ത്രിക്കാനാവുന്നത് നാം നൽകുന്നതിനെയും നാം പ്രവർത്തിക്കുന്നതിനെയും നാം ചിന്തിക്കുന്നതിനെയും മാത്രമാണ്. നമുക്കപ്പുറത്തുള്ളതെല്ലാം അപ്പുറത്ത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇല്ലാത്തതെല്ലാം നമ്മളോടൊപ്പമില്ലാത്തവ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതും ജീവിതത്തിലെ വലിയൊരു ഗുണപാഠമാണ്. ഒരുപാട് പേർ നിരാശയോടെ പറയാറുണ്ട്, ഞാൻ അത്രമേൽ നൽകിയിട്ടും എനിക്ക് ഇത്രമേൽ കിട്ടിയില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ തരാതിരിക്കുന്നവരുടെ അല്ല കുറ്റം, തരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെയാണ് കുറ്റം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.